ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 9, കൊലവർഷം 1201, ഇടവം 16, 2026 മെയ് മാസം 30, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ MS ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചത്.
1: ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. മംഗളരൂപനും മംഗളം വരുത്തുന്നവനും ശാന്തിസ്വരൂപനും മംഗലാത്മാവും പരമസുഖരൂപിയും മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നവനുമായ സദാശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം. വിവിധ മതങ്ങളെന്ന ഒരാശയം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഭക്തിയുടെ നിറവിൽ ആലപിച്ചിരുന്ന ശ്ലോകങ്ങൾ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അപരിമിതമായ സന്തുഷ്ടി കണ്ടെത്തണമെന്ന ചോദനയോടെ ആത്മസാക്ഷാത്കാരത്തിനായി ആയിരുന്നു ഭാരതീയർ ആവിഷ്കരിച്ചിരുന്നത്. ഇവിടെ വർഗമത ജാതിഭേദങ്ങൾ ഒന്നുമില്ലായിരുന്നു. പരാശയം കൂടാതെ ഒരു വ്യക്തിക്ക് അല്ലലില്ലാത്ത പരമമായ സന്തുഷ്ടിയുടെ സർഗസ്ഥിതി വരുത്തുകയാണ് പ്രാർത്ഥന ലക്ഷ്യമാക്കിയിരുന്നത്. അങ്ങനെയാണ് സത്യാന്വേഷിയായ ഒരു വ്യക്തിക്ക് തന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് വഴികാട്ടുന്ന ചിരപുരാതനമായ യോഗശാസ്ത്രം പതഞ്ജലി മഹർഷി സമാഹരിച്ചത്. മനസ്സിന്റെ വികാസത്തിനും ചിട്ടപ്പെടുത്തലിനും വഴിയൊരുക്കി അതിബോധാവസ്ഥയുടെ ആത്യന്തിക സത്യത്തിലെത്തുക എന്ന ലക്ഷ്യമാണ് യോഗാഭ്യാസത്തിനുള്ളത്. മനഃശാസ്ത്രത്തിന്റെ ഒരു പഠനമാണിതെന്ന് പറയാമെങ്കിലും പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ മനോരോഗങ്ങളെയോ മനസ്സിന്റെ ഭീതികളെയോ അല്ല പഠന വിഷയമാക്കുന്നത്. ശരീരവും മനസ്സും രോഗവിമുക്തമാക്കി നിലനിർത്തുകയും മനഃശക്തിയുടെ കലവറ അത്ഭുതകരമായ സിദ്ധികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ ആണ് ആചാര്യൻ വിശകലനം ചെയ്യുന്നത്. അങ്ങനെ മനസ്സിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള തലങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നത തലത്തിലുള്ള മുക്തി, പരിപൂർണമായ മോചനം എന്ന അവസ്ഥയിലേക്ക് ഉപാസകനെ അത് ഉയർത്തുന്നു. അഥ യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് യോഗസൂത്രങ്ങൾ ആരംഭിക്കുന്നു. സാധാരണഗതിയിലുള്ള മനുഷ്യജീവിതം പൊതുവെ മടുപ്പിക്കുന്നതും ആഗ്രഹങ്ങൾ എത്രയൊക്കെ നിറവേറ്റിയാലും മതിവരാത്തതും തൃപ്തി തരാത്തതുമാണെന്നും അഹന്തയുടെ കളികൾ അർത്ഥശൂന്യമെന്നും യഥാർത്ഥ സുഖലബ്ധിക്ക് ആത്യന്തികമായ ഒരു സത്യത്തെ തേടി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂവെന്നും ബോധ്യമായ ഒരു മനുഷ്യന് മാത്രമേ യോഗാനുശാസനത്തിന് അർഹത വരൂ. യോഗ എന്നാൽ ചിത്തവൃത്തികളെ, മനസ്സിന്റെ ഒടുങ്ങാത്ത ചാഞ്ചാട്ടങ്ങളെ, ചിന്തയുടെ തീരാത്ത ഒഴുക്കിനെ ഒതുക്കി നിശ്ചലമാക്കുകയാണ്. ഇതിന് ലോകകാര്യങ്ങളിൽ പരിമിതമായ താൽപര്യം മാത്രം വച്ചു പുലർത്തുകയും നിഷ്പ്രയോജനങ്ങളായ ചിന്തകളെ അകറ്റാനും പുറന്തള്ളാനും ശീലിക്കുകയും വേണ്ടിവരുന്നു. അഷ്ടാംഗയോഗം 8 ഭാഗങ്ങളുള്ള ഒരു പഠന പ്രക്രിയയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു. യമനിയമങ്ങളും ആസന പ്രാണായാമങ്ങളും അതിന്റെ ഭാഗമാണ്. തുടർന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അടുത്ത 4 പടികളും വരുന്നു. അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം എന്നിവ യമങ്ങളാണ്. യമങ്ങൾ ശരീരത്തിനും അഹങ്കാരത്തിനും അമിത ലാളന അനുവദിക്കുന്നില്ല. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വഴി തുറക്കുന്നില്ല. തനിക്കില്ലാത്ത അന്യന്റെ വസ്തുക്കൾ കൊതിക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ അനുവദിക്കുന്നില്ല. ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും മെച്ച

0: ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത് പരമാത്മബോധത്തെ ഉണർത്താൻ സഹായിക്കുന്നു. നിയമങ്ങൾ ഉൾക്കൊള്ളുന്നത് കർക്കശമായ സന്മാർഗനിഷ്ഠ, വേദാധ്യയനം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി, തനിക്കുള്ളതിൽ പൂർണമായ സംതൃപ്തി, ഈശ്വര സമർപ്പണം എന്നിവയാണ്. യോഗാസനങ്ങൾ ശരീരത്തെ വിശ്രാന്തമാക്കുന്നതിനും വളയാതെ ഇരിക്കുന്നതിനും സ്വബോധത്തിൽ തുടരുന്നതിനും ധ്യാനാവസ്ഥയിലേക്ക് കടക്കുന്നതിനും സഹായകമാകുന്നു. പ്രാണായാമം ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുകയും സ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യവസ്തുക്കളിൽ നിന്നും വിടർത്തി തന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരമൊരുക്കുന്നു. ധാരണയെന്ന ഈ പ്രക്രിയ കൊണ്ട് പ്രാണനെ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് കേന്ദ്രീകരിക്കാൻ യോഗ സാധകന് കഴിയുന്നു. അങ്ങനെ തന്റെ ഉള്ളിൽ പൂർണമായ ബോധത്തോടെ താൻ ഉണർന്നിരിക്കുന്ന ശരീരത്തെയും ബാഹ്യലോകത്തെയും മറക്കുന്ന ഒരു സന്തുഷ്ടിയുടെ സ്ഥിതിയിൽ താനെത്തുന്നു. പുരാതന ഭാരതത്തിലെ ക്രാന്തദർശികളായ ഋഷീശ്വരന്മാർ ആധുനിക ശാസ്ത്രത്തിന് ഇനിയും എത്തിപ്പിടിക്കാൻ ആയിട്ടില്ലാത്ത നിത്യസത്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവരുടെ ദർശനം തിരുത്തപ്പെടാനാവാതെ തുടരുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം അതിന്റെ പഴയ കണ്ടുപിടുത്തങ്ങൾ വെട്ടിത്തിരുത്തിയും പുതിയവയിൽ തെറ്റുകൾ ഒഴിവാക്കാനാവാതെ വീർപ്പുമുട്ടിയും പരിതപിക്കുന്നുവെന്ന് നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ എം എസ് ബാലകൃഷ്ണൻ നായർ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ജവാന്മാരുമായി സംവദിക്കുകയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിനുപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സംവിധാനം സ്ഥാപിക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണനാണയങ്ങളും സ്വർണ്ണക്കട്ടികളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ വികസനം ലക്ഷ്യമിട്ട് 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ മുൻതൂക്കം നൽകിയാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് 2-ാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡീഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ഭ്രമരഗീതം എന്ന കവിത കേൾക്കാം. ആലാപനം രവിശങ്കർ. ഉദയഗീതം ജയവിജയ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. രാവിലെ 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. രാവിലെ 9:00 ബാക്ക് ടു ബാക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ്. ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. മലയാള കവികളുടെ രചനകൾ കേൾക്കാം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. നവമാധുരി ഉച്ചയ്ക്ക് 12:02. 12:40 പ്രകാശധാരയിൽ എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. ഈണപ്പൂക്കൂടെ എത്തും 1:02. 2:02 നേർമൊഴി. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഈജിയുമായുള്ള അഭിമുഖം കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി. 3:00 തമിഴ് ചലച്ചിത്രഗാന പരിപാടി തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാം. വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ഉള്ളത് പറയാം. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുംവീടും പരിപാടിയിൽ ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം, ഡോക്ടർ OP രജിറാണിയുമായുള്ള അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇന്നത്തെ കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.6°C. പെയ്ത മഴ 0.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 25.8°C. പെയ്ത മഴ 2.2 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. നമസ്തേ. അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശുഭകരമായൊരു ദിവസം ആശംസിക്കുന്നു. പതിവ് പോലെ നമസ്തേ അനന്തപുരിയിൽ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഭ്രമരഗീതി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

ഇന്നിതുവരെ ഉദയഗീതത്തിൽ പാടിയത് ജയവിജയ. ഇത് യേശുദാസും സംഘവും പാടിയ ഗാനം ചിത്രം തത്വമസി. രചന കൈതപ്രം, സംഗീതം രമേശ് നാരായൺ.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ പത്രവൃത്താന്തം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുമെന്ന് ഇന്നലെ നടന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും 6 മാസം പ്രസവാവധി അനുവദിക്കും. നീറ്റ് UG ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇറാൻ കപ്പലുകളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട് ഹോർമുസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ശേഷിക്കെ സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗം തെരഞ്ഞെടുക്കും. മുൻമന്ത്രിയും കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ TU കുരുവിള അന്തരിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് June 19 അവതരിപ്പിക്കും. തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോ എ കൌശികൻ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. നിയമനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ പങ്കെടുക്കാൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് സുപ്രീംകോടതി അനുമതി നൽകി. IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും.
1: പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്ന June 1 മുന്നിൽ കണ്ട് കേരളം ഇന്ന് വലിയൊരു സാമൂഹിക വെല്ലുവിളിയെയും ഗൌരവത്തോടെ നേരിടുകയാണ്. ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനവും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മയക്കുമരുന്ന് ശൃംഖലകളും സംസ്ഥാനത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്.
2: June 1 സ്കൂൾ തുറക്കുകയായി.
3: പുനലൂർ BRC ട്രെയിനറും അധ്യാപികയുമായ VR ബീന
2: കുട്ടികളെ സ്വീകരിക്കുവാൻ, സ്നേഹത്തോടെ ചേർത്തു പിടിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ വലവീശി പിടിക്കുവാൻ മിഠായിയായും വിവിധങ്ങളായ മധുരങ്ങൾ പൊതിഞ്ഞുകൊണ്ട് ലഹരി മാഫിയായും നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും എക്സൈസും കൈകോർത്തുകൊണ്ട് ക്യാമ്പസിനകത്ത് തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവരെ ബോധവൽക്കരിക്കുവാനുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെന്റ് ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ തന്നെ സംവിധാനം ഏർപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിലോ അവരുടെ ശീലത്തിലോ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ വ്യതിയാനത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ലഹരിക്ക് അടിമപ്പെട്ട് ഉണ്ടാകുന്നതാണ് എങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ആ ലഹരിയുടെ സാന്നിധ്യം കണ്ടറിഞ്ഞ് അതിനെ തൂത്തറിയുന്നതിനും അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്.

0: പത്തനംതിട്ട കോന്നി ഉപജില്ല സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ എസ് ബിനു.
1: ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന പ്രധാന ചില പ്രശ്നങ്ങൾ, അത് 90% ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതല്ലാതെ കുട്ടികളായി കടന്നു പോകുന്നവരുടെ എണ്ണം കൂടുതലത്തിൽ വളരെ കുറവാണ്. കുട്ടികളെ പരിശോധിക്കുമ്പോൾ 90% ആളുകളും അവരുടെ അച്ഛന്മാരോ വീട്ടിലെ സാഹചര്യങ്ങളോ മിക്കപ്പോഴും ആ കുട്ടികൾ ഉപയോഗപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇത്തരം കുട്ടികളെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും അവരെ നേർവഴി നയിക്കാനും വളരെയേറെ ടാസ്ക്കാണ്. അതിൽ അധ്യാപകർക്ക് ഇടപെടുന്നതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തിയാൽ, ആ കുട്ടിയെ ആ വീട്ടിൽ അറിയിച്ചാൽ, അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന രക്ഷകർത്താക്കളുടെ അളവ് വളരെ കുറവാണ്. ഇപ്പോൾ സ്കൂളിലെ ടി സി വാങ്ങിക്കൊണ്ട് പോവുക, മറ്റൊരു തരത്തിൽ ഈ അധ്യാപകരെ പിന്തുടരുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് എന്റെ അനുഭവത്തിൽ വളരെ കൂടുതലുള്ളത്. ഒപ്പം നിൽക്കുന്ന കുട്ടിയെ നന്നാക്കണം എന്ന് കരുതുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. രക്ഷകർത്താക്കളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ, ഒരു സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയില്ലാതെ സ്കൂൾ തലത്തിലുള്ള ഒരു കുട്ടിയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എളുപ്പമല്ല.
2: രാജ്യത്ത് രാസലഹരി ഉപയോഗത്തിൽ കേരളം മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന ലഹരി വിതരണ സംഘങ്ങൾ, ഡിജെ പാർട്ടികൾ, തീരപ്രദേശങ്ങൾ, ഹോട്ടലുകൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള രഹസ്യ ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ശക്തമായ ലഹരി വിരുദ്ധ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.
3: സ്കൂള് തുറക്കുന്നതുമായി 2 മുമ്പ് തന്നെ എക്സൈസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്.
0: ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അവയർനെസ് വിംഗ് വിനോദ് കുമാർ എസ്.
3: സ്കൂളിന്റെ പരിസരവും പരിസരത്തുള്ള കടകളും എക്സൈസും പോലീസുമായിട്ട് ചേർന്ന് സംയുക്തമായി പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളോ മറ്റ് സാധനങ്ങളോ ലഹരി വസ്തുക്കളോ ഒന്നും അവിടെ ഇല്ലെന്നും സ്കൂൾ പരിസരത്തില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അത് ഈ മാസവും ജൂൺ 30 വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പൊ ഇത് കൂടാതെ സ്കൂളിന്റെ പരിസരത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കുട്ടിക്കാടുകൾ, ഉപയോഗശൂന്യമായ ബാത്റൂമുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തും. പരിശോധന നടത്തി അത് രഹസ്യ നിരീക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ സ്കൂളില് വന്നു പോകുന്ന, സ്ഥിരമായി സ്കൂൾ പരിസരത്ത് കാണുന്ന ബൈക്കോ കാറോ അങ്ങനത്തെ വണ്ടികളുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി എക്സൈസിന്റെ ഷാഡോ ടീമുകൾ ഉണ്ടായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആന്റി നർക്കോട്ടിക് ക്ലബുകളുടെ പുനഃസംഘടന ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ക്ലബ് ഫോം ചെയ്യുകയും ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ PTA മീറ്റിംഗിൽ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. സ്കൂൾ പരിസരം ഒരു കാരണവശാലും ലഹരി മാഫിയ പിടിമുറുക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട എല്ലാവിധ കാര്യങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്.
0: പത്തനംതിട്ട സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA അംഗം റഹീം മലയാളപ്പുഴ.
4: ലഹരിയുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവുകളിലായിട്ട് നടത്തിയിട്ടുണ്ട്. സാമൂഹികമായി ഏറ്റവും കൂടുതൽ ലഹരിയുടെ പുതിയ തലങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലത്തിലുള്ള ലഹരികളെ കുറിച്ചാണ് കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടത്. കാരണം നമുക്ക് നേരത്തെ ലഹരി എന്നുണ്ടായിരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ മാറിക്കഴിഞ്ഞു. മദ്യം, മയക്കുമരുന്ന് എന്നുള്ളതിൽ നിന്ന് മാറി ലഹരിക്ക് വിഭിന്ന രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മധുരത്തിന്റെ രൂപത്തിലും മറ്റുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഏത് തലത്തിലേക്കാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ള നിലയിൽ കൃത്യതയോടുകൂടി ഒരു മോണിറ്ററൈസേഷൻ ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ ഒരു മോണിറ്ററൈസേഷൻ ഈ ലഹരി, നമ്മളൊരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചത് മുടക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി പൂർണ്ണതോതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും നിരീക്ഷിക്കപ്പെടാനും ആവശ്യകത ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ നിന്നുള്ളവർ എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: അധ്യാപകനായ അജിത് ആർ പിള്ള.
5: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അധ്യാപകർ ക്ലാസ് മുറിയിലും പുറത്തും നടത്തുന്ന ചെറിയ ഇടപെടൽ പോലും ഒരു തലമുറയുടെ ജീവിത ദിശ മാറ്റിമറിക്കും. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ക്ലാസ്സല്ല നമ്മൾ നൽകേണ്ടത്, അവർക്ക് ജീവിത നൈപുണ്യ അനുഭവങ്ങളാണ് പകരേണ്ടത്. ലഹരി ഉപയോഗം വെറും കൗതുകത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് ഏകാന്തത, സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, തെറ്റായ കൂട്ടുകെട്ട്, കുടുംബ സംഘർഷം, കാര്യക്ഷമമല്ലാത്ത രക്ഷാകർത്തൃത്വം എന്നിവ ലഹരി ഉപയോഗ ശീലത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. നോ എന്ന് പറയേണ്ടിടത്ത് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകണം. വികാരങ്ങൾ പങ്കുവയ്ക്കുവാനും പരാജയത്തെ കൈകാര്യം ചെയ്യുവാനും സൗഹൃദം ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുവാനും പരിശീലിപ്പിക്കണം. ലോകാരോഗ്യ സംഘടന മുൻനിർത്തുന്ന ജീവിത നൈപുണികൾ അവരെ പരിശീലിപ്പിക്കണം.

0: ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ വിദ്യാലയങ്ങളിലെ സൗഹൃദ ക്ലബ്ബുകളും പവർ ബ്രിഗേഡും ശക്തമാക്കണം. രക്ഷകർത്താക്കളും അധ്യാപകരും പരസ്പരം ശരിയായ സഹകരണം ശക്തമാക്കുന്ന വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരി എന്ന സാമൂഹ്യ വിപത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയും. വർത്തമാനത്തിലല്ല, പ്രവൃത്തിയിലാണ്, മാതൃകകളിലാണ് കാര്യമിരിക്കുന്നത് എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണം.
1: കെ എസ് ബിനു.
2: സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ പൊതുബസ്സുകളില് പൊതു ഇടങ്ങളില് കുട്ടികൾ പെരുമാറുന്ന രീതികളൊക്കെ ഒരു 10 വർഷത്തിന്റെ മുമ്പും പിമ്പും വെറുതെ പരിശോധിച്ചാൽ മതിയാവും. അതിനൊക്കെ ഒരു കാരണം നമ്മൾ നേരിടുന്ന വലിയൊരു സംഘർഷമുണ്ട്. അത് മറികടക്കാൻ അധ്യാപകർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ കുട്ടികളിലേക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ശതമാനത്തിൽ കുറവ് ചില അധ്യാപകർ ചെയ്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ സിസ്റ്റം എല്ലാ അധ്യാപകരുമേലും ഇത്തരത്തിലുള്ള ഒരു കണ്ണോടുകൂടി കാണപ്പെടുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ അധ്യാപകരും ചേർന്ന് അവരെ വീട്ടിലേക്ക് പോകും. എല്ലാ അധ്യാപകരും അവരെ വീട്ടിലേക്ക് പോകും. ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്യും. അത് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണം. അപ്പൊ അച്ഛൻ തുറന്നു പറയും, എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം. അത് ആ രക്ഷകർത്താവ് തിരിച്ചറിയപ്പെടും. രക്ഷകർത്താവ് തിരിച്ചറിഞ്ഞപ്പെട്ടാൽ ഈ കുട്ടിയുടെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്ന അതിന്റെ അളവ് കുറയും. എന്റെ അനുഭവമാണ്. അധ്യാപക ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണ അത്തരം കുട്ടികൾക്ക് കൊടുത്തേ പറ്റും. വീട്ടുകാരുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ. കാരണം ഇതിലും വലിയ ലഹരികൾ, സ്നേഹം, സൗഹൃദം, ഈ പറയുന്ന കല, കായികം എന്നീ മേഖലയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രാപ്തമാക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ അധ്യാപകരും അത്രത്തോളം തയ്യാറാകണം. ഇന്നത്തെ ഒരു കാലത്ത് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. അത് മറ്റൊന്നുമല്ല, അധ്യാപകരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ഉപദേശിച്ചാലോ, കുട്ടിയെ കണ്ടെത്തിയാലോ, അതിനെ തിരിച്ചറിഞ്ഞാലോ വളരെ പെട്ടെന്ന് അവനെ നയിച്ചുകൊണ്ട് വരേണ്ട ഒരു അധ്യാപകർ പലപ്പോഴും എന്റെ അനുഭവത്തിൽ പലയിടങ്ങളിലും നിശബ്ദരാകും. അതിന് കാരണം അവർ ഈ സിസ്റ്റത്തെ ഭയക്കുന്നുണ്ട്. കുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ആദ്യം തെറിക്കുന്നത് അധ്യാപകന്റെ ജീവിതവും അധ്യാപകന്റെ ജോലിയുമാണ്. അപ്പൊ ഈ ഒരു ഭയം ഇന്നത്തെ കാലത്ത് അധ്യാപകർക്കിടയിൽ വളരെ കൂടുതലാണ്.
1: വിനോദ് കുമാർ. യെസ്.
3: സ്കൂൾ പരിസരത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷ, ടാക്സി, അത്തരം വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരെ കണ്ട് അവർക്കും ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതായിരിക്കും. ഇത് കൂടാതെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് എല്ലാ റേഞ്ച് പരിധിയിലും സ്കൂൾ ബസ് ഓടിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകാൻ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് നടന്നു വരികയാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് വരും. ലഹരിയുടെ ഉപയോഗവും മോട്ടോർ വെഹിക്കിൾ ആക്ടും ആയി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളും. ഇത് കൂടാതെ തന്നെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പരിശോധനകൾ സ്കൂൾ ബസ്സുകളുടെയും സ്കൂൾ വാനുകളുടെയും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളുടെയൊക്കെ പരിശോധന ഉണ്ടാവും. വണ്ടിയിലുള്ള ഡ്രൈവർമാരെയും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധന സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
4: ലഹരി വസ്തുക്കളുടെ വ്യാപനം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം കേവലം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തമായി കാണാനാകില്ല. ദൃഢനിശ്ചയത്തോടെയുള്ള ഭരണ സംവിധാനത്തിനൊപ്പം പൊതുജന പങ്കാളിത്തവും അനിവാര്യമാണ്. ലഹരി വിൽപ്പനയെയോ ഉപയോഗത്തെയോ കുറിച്ച് സംശയാസ്പദ വിവരങ്ങൾ ലഭിച്ചാൽ ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനുകളിലോ എക്സൈസ് വകുപ്പിലോ അറിയിക്കുക. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി വിമുക്തമാകട്ടെ.
5: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ 6:30.
6: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
7: മൻ കി ബാത്.
8: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
8: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
9: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:00 പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവെ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തം

0: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസുനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമ കെയർ സൗകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102-ാം

ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെർപ്പുളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തനയജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പ്രേക്ഷതാക്കളെ നമസ്തേ, അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഒരു ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയത് ചിത്രം കാത്തിരിപ്പിന്റെ തുടക്കം. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.
1: ഗുഡ് മോർണിംഗ് എവരിബഡി.

0: ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകൾ തടയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകൾ തടയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 6238 45 0476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495009 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുക. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീനു സമീപം വൈക്കോല് അല്ലെങ്കിൽ തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് 2,000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹനം

0: ഉടമകളിൽ നിന്നും അല്ലെങ്കിൽ ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്വട്ടേഷനുകൾ മുദ്രവെച്ച് കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിനു പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ ക്വട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ക്വട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന് പകൽ 11 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471273-2962 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്ക തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്ക തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-248481. 2025-2026 അധ്യയന വർഷത്തെ SSLC, +2, VHSE, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9526-04-1231. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനത്തിലേക്ക് കടക്കാം. ചിത്രം പൊന്തൻമാട, രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചരിത്രത്തിൽ ഇന്ന്
2: 1987 May 30 ഗോവ ഇന്ത്യയുടെ 25th സംസ്ഥാനമായി ഔദ്യോഗികമായി നിലവിൽ വന്നത്. 1961 December ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1961 December 17-18 തീയതികളിൽ ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. 36 മണിക്കൂറിലധികം നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1961 December 19 പോർച്ചുഗീസ് ഗവർണർ ജനറൽ ഒപ്പിട്ടതോടെ ഗോവ പൂർണമായും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഈ ദിവസം ഗോവയിൽ വിമോചന ദിനം ആയി ആചരിക്കുന്നു. May 30 ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന സിയാവുർ റഹ്മാൻ വെടിയേറ്റു കൊല്ലപ്പെട്ടത്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ബംഗ്ലാദേശിന്റെ 7th പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പ്രമുഖ സൈനിക കമാൻഡറായിരുന്നു സിയാവുർ റഹ്മാൻ. ഇന്ന് ബംഗ്ലാദേശിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1978 ഇദ്ദേഹമാണ്. ചിറ്റഗോങ്ങിലെ സർക്യൂട്ട് ഹൌസിൽ വെച്ചാണ് മേജർ ജനറൽ അബ്ദുൾ മൻസൂറിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈനികർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഖാലിദ സിയ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഫ്രഞ്ച് വീരനായികയായ ജോവാൻ ഓഫ് ആർക്കിനെ 1431 May 30 ഇംഗ്ലീഷുകാർ ജീവനോടെ ചുട്ടുകൊന്നത് ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിലൊന്നാണ്. ഇംഗ്ലീഷുകാരുടെ പിടിയിലായ ജോവാന് മേൽ മന്ത്രവാദം, മതനിന്ദ തുടങ്ങിയ വ്യാജകുറ്റങ്ങൾ ചുമത്തിയാണ് കത്തോലിക്ക കോടതി വിചാരണ ചെയ്തതും മരണശിക്ഷയ്ക്ക് വിധിച്ചതും. മരണസമയത്തെ പ്രായം വെറും 19 മാത്രമായിരുന്നു. മരണാനന്തരം 1920 കത്തോലിക്ക സഭ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്ന് അവർ ഫ്രാൻസിന്റെ 9 പാട്രോൺ സെയിന്റ്സിൽ ഒരാളാണ്. അമേരിക്കൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിക്കുന്നതിനായുള്ള മെമ്മോറിയൽ ഡേ ആദ്യമായി ആചരിച്ചു തുടങ്ങിയത് 1868 May 30 ആദ്യകാലങ്ങളിൽ ഈ ദിവസം ഡെക്കറേഷൻ ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൈനികരുടെ കല്ലറകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നതിനാലാണ് ഈ പേര് വന്നത്. ലോകപ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്ന വോൾട്ടേർ അന്തരിച്ചത് 1778 May 30 ഫ്രാൻസോ മേരി അറൂവേ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വോൾട്ടേർ എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, മതസഹിഷ്ണുത, പൌരാവകാശങ്ങൾ എന്നിവയ്ക്കായി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദാർശനിക നോവലായ കാൻഡിഡ് ലോകപ്രശസ്തമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ തോതിൽ ബൌദ്ധികമായ അടിത്തറപ്പാകിയ ചിന്തകന്മാരിൽ ഒരാളാണ് വോൾട്ടേർ.
1: ചരിത്രത്തിൽ ഇന്ന്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
5: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യൻ ജ്യോതി എസ് കൃഷ്ണൻ സംസാരിക്കുന്നു.
7: 21-ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് കുട്ടികളിൽ കാണുന്ന അമിതവണ്ണം, അഥവാ ബാല്യകാലത്തെ അമിതവണ്ണം. ലോകത്താകമാനം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 39 മില്യൺ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണ്. എന്നാൽ 5 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കണക്കുകൾ പറയുന്നത് ഏകദേശം 340 മില്യൺ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണ് എന്നാണ്. അപ്പോൾ അമിതവണ്ണത്തെ പ്രതിരോധിക്കാനായി നമുക്ക് എന്തു ചെയ്യാനാകും? ഒന്നാമതായി നമുക്ക് എന്തുകൊണ്ടാണ് ഈ അമിതവണ്ണം വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമതായി അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി അമിതവണ്ണത്തിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം അമിതവണ്ണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ്. പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് വല്ലപ്പോഴുമാണ്, മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഹോട്ടലുകളിൽ നിന്ന് ദിവസം എന്ന കണക്കിനാണ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും പണ്ട് കോവിഡ് വരുന്നതിന് മുന്നേ കുട്ടികൾ രാവിലെ എണീക്കുമായിരുന്നു, അവരുടെ പ്രഭാത കൃത്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു, ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നു, നേരത്തെ സ്കൂളിൽ പോകുന്നു, കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നു, അങ്ങനെ ഒരു ചിട്ടയായ രീതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കുട്ടികൾ കൂടുതലും താമസിച്ചെണീക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കാറില്ല, അത്താഴമാണെങ്കിൽ ഒരുപാട് താമസിച്ചു കഴിക്കുന്നു, അതോടൊപ്പം തന്നെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നു, കൂടുതൽ നമ്മൾ മൊബൈൽ കാണുന്നു, അതോടൊപ്പം തന്നെ വ്യായാമക്കുറവ്, ഒട്ടും തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നില്ല. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ്. മിക്കവാറും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെടുന്നത് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. കൂടുതൽ കുട്ടികളും മധുരമുള്ള ജ്യൂസുകൾ, ജങ്ക് ഫുഡ്സ്, പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള മിൽക്ക് ഷേക്കുകൾ, കൃത്രിമ മധുരങ്ങളുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വീടുകളിൽ സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമായിട്ട് ചോക്ലേറ്റ്സ്, മിഠായികള്, ഇതൊക്കെ മിക്കവാറും കുട്ടികൾക്ക് എന്നും തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികൾക്ക് കാലറി കൂടുതലായിട്ട് ലഭിക്കുന്നതിന് കാരണമാകുന്നു, അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറ്റപ്പെടുന്നു, അങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നു. പിന്നെ ഗർഭകാലത്ത് മിക്കവാറും അമ്മമാർക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? നമ്മളൊരു 4 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അമിതവണ്ണമുള്ള ഒരു കുഞ്ഞിന് ഏകദേശം 2.5% സാധാരണ ഒരു കുഞ്ഞിനെ അപേക്ഷിച്ച് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാന് 2.5% സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗം, കരൾ രോഗങ്ങൾ, സ്ട്രോക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള്, വയറിന് പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങള്, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുട്ടികൾക്ക് പിന്നീട് ഉണ്ടാവാനുള്ള കാരണം കുഞ്ഞിലേ ഉള്ള അമിതവണ്ണമാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ അമിതവണ്ണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുക? കുഞ്ഞുങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും അതിന് സാധിക്കില്ല. കുട്ടികളുടെ പാരന്റ്സും കുട്ടികളുടെ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ കുട്ടികളുടെ അമിതവണ്ണം പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടികളെ യാതൊരു കാരണവശാലും അമിതമായി കഴിക്കാൻ അനുവദിക്കരുത്. വയറ് നിറഞ്ഞു അല്ലെങ്കിൽ വയറ് നിറയാറായി എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നിർത്താനായിട്ട് നമ്മൾ പറയാം.

0: ണം. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ അശ്രദ്ധമായി കഴിക്കാൻ അനുവദിക്കരുത്. വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആഹാരം കഴിക്കുക, നോർമലി ടി വി വെച്ചുകൊണ്ടും മൊബൈൽ കണ്ടുകൊണ്ടും ഒക്കെ കുട്ടികൾ ആഹാരം കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ഹാബിറ്റ്സിലൊക്കെ നമ്മൾ ശീലിപ്പിക്കാതിരിക്കുക. അതുപോലെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളും കുട്ടികളോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ അവരുടെ കൂടെ നമ്മളും കൂടെ പോവുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക. എസ്പെഷ്യലി വെജിറ്റബിൾസ്, പച്ചക്കറി, സാലഡുകള്, ഫ്രൂട്ട്സ്, നട്സ്, ഇതെല്ലാം നമ്മുടെ എല്ലാ ദിവസത്തെ മെനുവിലും ഉൾപ്പെടുത്തിയാൽ അതൊരു നല്ല ഫുഡ് ഹാബിറ്റ് ആയിരിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ജ്യോതി എസ് കൃഷ്ണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
4: നമുക്കിനി വിജയ് യേശുദാസും ചിത്രയും പാടിയൊരു ഗാനമായാലോ. ഈ ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരാൻ, സംഗീതം രാഹുൽ രാജ്, ചിത്രം ചേകവർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൊഴിൽ ദർശനം.
3: സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ബിലാസ്പൂർ ഡിവിഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ ട്രേഡുകളിലായി 1191 ഒഴിവുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാം. ITIക്കാർക്കാണ് അവസരം. പേഴ്സണൽ വകുപ്പിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലാണ് ഒഴിവുള്ളത്. ഒരു വർഷമാണ് പരിശീലനം. ട്രേഡുകളും ഒഴിവും. കാർപ്പന്റർ 38, കോപ്പ 350, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 12, ഇലക്ട്രീഷ്യൻ 206, ഇലക്ട്രീഷ്യൻ മെക്കാനിക് 4, ഫിറ്റർ 223, മെഷീനിസ്റ്റ് 4, പെയിന്റർ 41, പ്ലംബർ 30, മെക്കാനിക് RAC 40, SMW 4, സ്റ്റെനോഗ്രാഫർ 61, ഡീസൽ മെക്കാനിക് 8, ടർണർ 4, വെൽഡർ 20, വയർമാൻ 125, കെമിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ് 4, ട്രാക്ക് മെഷീൻ 17. പ്ലസ് ടു സമ്പ്രദായത്തിലുള്ളതും കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI വിജയം. പ്രായം 2026 ജൂൺ 11, 15 വയസ്സ് പൂർത്തിയാകണം. 24 വയസ്സ് കവിയാനും പാടില്ല. അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യയുടെ apprenticeshipindia.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. 10-ാം ക്ലാസ്സിലെയും ITIയിലെയും മാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. ഹാർഡ് കോപ്പി ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 11. വ്യോമസേനയിലേക്ക് ഓഫീസർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. ഫ്ളൈയിംഗ് ബ്രാഞ്ചിലേക്കും ഗ്രൌണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ്. NCC, സ്പെഷ്യൽ എൻട്രി, ഗേറ്റ് സ്കോർ എൻട്രി എന്നിവയും ഇതോടൊപ്പം നടക്കും. 2027 ജൂലൈയിൽ കോഴ്സ് ആരംഭിക്കും. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. ഒഴിവുകൾ: ഫ്ളൈയിംഗ് ബ്രാഞ്ചിൽ 35 ഒഴിവും ഗ്രൌണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൽ 107 ഒഴിവും ഉണ്ട്. യോഗ്യത: ബിരുദം. പ്രായം: ഫ്ളൈയിംഗ് ബ്രാഞ്ചിലേക്ക് 2027 ജൂലൈ 1 20-നും 24 വയസ്സിനുമിടയിലും ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്ക് 2027 ജൂലൈ 1 20-നും 26 വയസ്സിനും ഇടയിൽ. NCC സ്പെഷ്യൽ എൻട്രിക്കും ഗേറ്റ് സ്കോർ എൻട്രിക്കും ഫീസില്ല. മറ്റുള്ളവയിലേക്ക് 500

0: ₹80 അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://afcat.edcil.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://afcat.edcil.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ 1, ജൂനിയർ സയന്റിഫിക് ഓഫീസർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ernet.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ernet.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6.
1: തൊഴിൽ ദർശനം. സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റും 38 സെക്കൻഡും. ശ്രോതാക്കൾ കേൾക്കുന്നു നമസ്തേ അനന്തപുരി.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
8: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
9: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
10: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾപ്പിക്കുന്നത് ഉണ്ണിമേനോനും ലതികയും പാടിയ ഗാനം, ചിത്രം ശ്രുതി. ഗാനമെഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ജോൺസൺ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഇനി എം ജി ശ്രീകുമാരും സുജാതയും പാടിയ ഗാനം ചിത്രം വെട്ടം. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ഇത് വാണിജ്യറാം പാടിയ ഗാനമാണ് ചിത്രം കടുവയെ പിടിച്ച കിടുവ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തെ ആവിഷ്കരിക്കാൻ മനുഷ്യനിൽ നിന്ന് പിറന്നവയാണ് കലാരൂപങ്ങളെല്ലാം. അകമേ അനുഭവിക്കുന്നതെന്ത് എന്ന് പുറത്തറിയിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു നമ്മൾ ഓരോ കാലവും. അതിന്നും തുടരുന്നു. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ എന്ന നിസ്സഹായമായ വിലാപം എന്നും നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ മറികടക്കാൻ പല ഉപാധികൾ നാം സ്വീകരിച്ചു. അതിന്മേൽ പുറത്തും അകത്തും പല പരിഷ്കരണങ്ങൾ നടത്തി. ഭാഷയും അതിലൊന്നാണ്. കവിത അന്തരംഗക്ഷോഭങ്ങളെ സാന്ദ്രമായി അവതരിപ്പിക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളും കവിതയോടൊപ്പമെത്തി പലപ്പോഴും കവിത തന്നെയായി നമ്മളോട് സംവദിക്കുന്നു. പ്രണയദുഃഖത്തിൻ്റെ വെയിൽ കത്തുന്ന പെൺ മനസ്സു പാടുന്നത് കേൾക്കാം. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമയി കേഴുകയാണോ നീയും, നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി

സ്വന്തം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ പ്രകൃതിയെ കൂട്ടുവിളിച്ചിരുന്നു കവികൾ. ചരാചരങ്ങളെല്ലാം അവർക്ക് പേര് വിളിച്ച് സങ്കടം പറയാനും സന്തോഷിക്കാനുമുള്ള സഹജീവികളായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണോ എന്നുറപ്പില്ലാത്തതുകൊണ്ടാണ് ഭൂതകാലത്തിൽ പറഞ്ഞത്. സന്ധ്യയെ അഭിസംബോധന ചെയ്യുന്നു ഇവിടെ. പ്രദോഷസന്ധ്യ അല്ലെങ്കിൽ തന്നെ തെല്ലൊരു വിഷാദഛായ കലർന്നതാണ്. ചോദ്യം, അല്ലയോ സന്ധ്യേ, എന്താണ് നിന്റെ കവിളിൽ കണ്ണീർ എന്നാണ്. നീയും കേഴുകയാണോ? കേഴുക എന്നാൽ കരയുകയാണ്. കുറച്ച് തീവ്രത കൂടിയ കരച്ചിലാണ് കേഴൽ. ഞാനൊരു രജനീഗന്ധിയെ, നിശാഗന്ധിയെ കാണുന്നു. അവൾ നിന്റെ കണ്ണീരണിഞ്ഞ മുഖം പോലെ, നൊമ്പരം പോലെ നിൽക്കുന്നു. അല്ലയോ സന്ധ്യേ, നിന്നിൽ എന്തിനാണീ കണ്ണീർ?

മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി, വീണ്ടും എത്തുകില്ലേ നാളെ? ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റുപാടും. പദങ്ങളുടെ സന്നിവേശത്തിന്റെ സൗന്ദര്യം നോക്കൂ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി, വിഷാദത്തിന്റെ ദുഃഖത്തിന്റെ ചിരി നിന്നിൽ ഞാൻ കാണുന്നു. വിഷാദത്തിന്റെ ചിരി വിടർന്ന ചിരിയല്ല, അത് മുത്തുകോർക്കും പോലെയാണ്. മുത്തു

ദുഃഖമേ നീ പോകൂ, കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരിക എന്റെ പ്രണയഗാനം കേൾക്കൂ, നീയും ഏറ്റുപാടാൻ പോരൂ. ദുഃഖമേ നീ പോകൂ, കെടാത്ത നിത്യതാരാജാലം പോലെ. ഒറ്റ കേൾവിയിൽ ദുഃഖത്തെ മാറ്റി നിർത്തുകയാണ് എന്ന് തോന്നാം, പക്ഷേ പിന്നാലെ വരുന്ന ഉപമ ആ തോന്നലിനെ ഇല്ലാതാക്കും. കെടാത്ത നിത്യതാരാജാലം പോലെയാണ് നീ പോകേണ്ടത്. ഒരിക്കലും കെട്ടുപോകാത്ത, എന്നും നിലനിൽക്കുന്ന നക്ഷത്രജാലമായിട്ടാണ്, നക്ഷത്ര സമൂഹമായിട്ടാണ് നീ പോകേണ്ടത്. ദുഃഖം എന്നും നിലനിൽക്കുന്നു, അതും ഒരാളുടെ പ്രണയദുഃഖം. എന്നും എല്ലാവർക്കും മുനിഞ്ഞു കത്തുന്നതായി നാം കാണുന്ന നക്ഷത്രം പോലെ അതു നിലനിൽക്കും എന്നാണ് പറയുന്നത്. മരണമേ നീ വരിക എന്ന് പ്രണയധീരതയുടെ അഭിസംബോധനയാണ് അടുത്തത്. നീ എന്റെ പ്രണയഗാനം കേൾക്കുക, നീയും അതേറ്റുപാടുക. രണ്ടു തരത്തിൽ ഇതിനെ കാണാമെന്ന് തോന്നുന്നു. പ്രണയഗാനം ഏറ്റുപാടുന്നത് വഴി മരണവും ഈ അനശ്വരതയ്ക്ക് കൂട്ടായിരിക്കും എന്നൊരു കാഴ്ച. മറ്റൊന്ന്, മരണമേറ്റുപാടുക എന്നാൽ ഇതിലെ ആഖ്യാതാവ് അതിന് കീഴടങ്ങുകയാണ് എന്ന്. പക്ഷേ മരണത്തെ ജയിക്കും ഈ വേദന നിറഞ്ഞ പ്രണയഗാനം എന്നതാണ് കൂടുതൽ അഭികാമ്യം.

വങ്കനാട്ടിൽ നിന്ന് സഞ്ചരിച്ചെത്തിയതാണ് ഈ ദുഃഖഭരിതമായ ഈണം. സലിൽ ചൌധരി ആവിഷ്കരിച്ചത് അതിലേക്ക് മലയാളം പ്രവേശിച്ചപ്പോൾ പാട്ടിൽ പറഞ്ഞതുപോലെ കാലമേറ്റുപാടുന്ന ഒരു ഗാനം പറന്നു. ഒ എൻ വി ഗാനത്തിന് സ്വതസിദ്ധമായ സാന്ദ്രതയും ലാവണ്യവും തികഞ്ഞ സൃഷ്ടി. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പാട്ട് അനുഭവ തീവ്രത സമ്മാനിക്കുന്നു. തിരശീലയിൽ സറീന വഹാബ്. ചിത്രം മദനോത്സവം. 1978 പുറത്തുവന്ന ചിത്രമാണിത്.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട്.

0: എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: യേശുദാസും ലതികയും പാടിയ ഗാനമാണിത്. ചിത്രം കാതോട് കാതോരം. രചന ONV, സംഗീതം ഹൗസേ പച്ചൻ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി പനാജിയിലെ ഇന്നത്തെ ആഘോഷ പരിപാടികളിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. 1987 ഇന്ത്യയിലെ 25-ാമത് സംസ്ഥാനമായി ഗോവ രൂപീകരിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,21 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുണ്ടായതായി റിസർവ് ബാങ്ക്. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭിക്കാൻ കേന്ദ്ര ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് സംഘടന CGPA എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. CGHS സെന്ററിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102-ാം ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെർപ്പളശ്ശേരിയിൽ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ച ചടങ്ങ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന KP ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് മരിച്ചത്. പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു. ഹോങ്കോങ്ങിൽ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ 2-ാം ദിനം അവസാനിച്ചപ്പോൾ 4 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും നേടി ഇന്ത്യ 2-ാം സ്ഥാനത്ത് തുടരുന്നു. ചൈനയാണ് 1-ാം സ്ഥാനത്ത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക് കേൾക്കാം.

0: നമസ്തേ അനന്തപുരി.
1: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു ഗാനം. ചിത്രം ഇണപ്രാവുകൾ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം രാം ലക്ഷ്മൺ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകൾ തടയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ശരിയുത്തരം അഭയ്. പൊതുജനങ്ങൾക്ക് CBI പുറത്തിറക്കുന്ന നോട്ടീസുകൾ, ഉത്തരവുകൾ എന്നിവയുടെ ആധികാരികത ഈ ചാറ്റ് ബോട്ടിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും.
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
4: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
2: ഇപ്പോൾ കാലം സാക്ഷി.

0: പാലക്കാട് മണിയയ്യർ. കർണാടക സംഗീതത്തിലെ മൃദംഗ വിദ്വാനായിരുന്ന പാലക്കാട് ടി എസ് മണിയയ്യർ 1912 ജൂൺ 10 പഴയന്നൂരിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ വൃന്ദവാദ്യങ്ങളിൽ താൽപര്യം പുലർത്തിയ മണിയയ്യർ ചാത്തപുരം സുബ്ബയ്യരുടെ പക്കൽ നിന്നും മൃദംഗത്തിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചു. 8 ആദ്യ കച്ചേരിയിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം തഞ്ചാവൂർ വൈദ്യനാഥയ്യരുടെ കീഴിൽ മൃദംഗവാദനത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിച്ചു. വായ്പാട്ട് കൃതികളെ മൃദംഗത്തിലേക്ക് ആവാഹിച്ച് മണിയയ്യർ തുടക്കത്തിൽ തന്നെ തന്റെ പ്രതിഭ പ്രകടമാക്കി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായുള്ള കൂടിക്കാഴ്ച മണിയയ്യരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മണിയയ്യരെ അദ്ദേഹം തന്റെ കച്ചേരികളുടെ പ്രധാന മൃദംഗവാദകനാക്കി. പിന്നീട് ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, എം ഡി രാമനാഥൻ തുടങ്ങി പ്രശസ്ത സംഗീതജ്ഞർക്കെല്ലാമൊപ്പം മണിയയ്യർ മൃദംഗം വായിച്ചു. മൃദംഗവാദനത്തിലെ പരമ്പരാഗത രീതികൾ പലതും മണിയയ്യർ പരിഷ്കരിച്ചു. തനിയാവർത്തനത്തിന് പുതിയൊരു ശൈലി രൂപപ്പെടുത്തി. മാത്രമല്ല, കൂടുതൽ കൃതികൾക്ക് അദ്ദേഹത്തിന്റെ മൃദംഗത്തിലൂടെ ശബ്ദഭംഗി കൈവന്നു. 1940 തിരുവിതാംകൂർ മഹാരാജാവ് ആസ്ഥാന വിദ്വാൻ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 67 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പട്ടവും സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. മനസ്സും ഹൃദയവും കൈവിരലുകളും ഒരേ താളത്തിൽ സമ്മേളിപ്പിച്ച് മൃദംഗവാദനത്തിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ പാലക്കാട് മണിയയ്യർ 1981 മെയ് 30 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് പാലക്കാട് മണിയയ്യരുടെ ശബ്ദം.
1: ബഹാദൂറുടെ സംഗീതം പഠിച്ചു വന്നതല്ല, കാളിദാസനെ എങ്ങനെ സരസ്വതി കൊടുത്തു അതുപോലെ കൊടുത്തതാണ്. കാളിദാസൻ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പഠിച്ചു വന്നതല്ല. ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞാനും ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞങ്ങള് ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് അനേകം പേർ ഗുരുകുലവാസം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും എന്നാ 10 കച്ചേരി ആരംഭിച്ചു, പിന്നെ എങ്ങനെയാണ് ഗുരുകുലവാസം? എങ്ങനെയാണ് അപ്പോ ഈ സംഗീതത്തിൽ 3 ഒരു മുതൽത്തറ എങ്ങനെയാ വെച്ചാൽ, പൂർവ്വജന്മാന്തര വിശേഷം കൊണ്ട് ആ സംഗീതത്തിന് ഒന്ന് കേട്ടാ മതി. അഭ്യസിക്കേണ്ടെന്ന് അഭ്യസിക്കേണ്ടി വരില്ല, ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായി. ഇതാണ് സംഗീതത്തിന്റെ, ഈ പൂർവ്വജന്മാന്തര വാസന ഇല്ലാതവർ ഇതിന് വരാൻ പാടില്ല. അതിപ്പോ ധാരാളമായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സംഗീതം മോശം. അതിലെന്താ വിശേഷം കേട്ടാൽ, ഈ ശാരീര സമ്പത്ത്, മുമ്പിലൊക്കെ ഈ മൈക്കില്ല. ശാരീരം നന്നായിരുന്നാൽ പാടും, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന് വെച്ചുകൊണ്ട് ഫിഡിലോ വല്ല വീണയോ പുല്ലാങ്ങളോ വായിക്കും. അങ്ങനെയാ പതിവ്. ഈ ശാരീര സമ്പത്ത് ആർക്കുണ്ട്? അവർ തന്നെയാണ് നല്ലവണ്ണം പാടാൻ യോഗ്യതയുള്ള ആളുകൾ. അതുകൊണ്ട് ബഹാദൂറുടെ ശാരീരം ഇങ്ങനെ ഇട്ടാൽ, ആ ശ്രുതി അങ്ങോട്ട് പിടിച്ചാൽ, മോഹനാസ്ത്രം ഇട്ട പോലെ എല്ലാവരും മയങ്ങി. ആ ശാരീരത്തിന്റെ ഒരു ജീവൻ. സ്വരശുദ്ധം, ലയശുദ്ധം. സംഗീതത്തിന് മുഖ്യം ലയം, ശ്രുതി ലയം. ഇതാണ് മാതാപിതാവാണ്. അപ്പോ ആ രണ്ടും ഉച്ചസ്ഥാനമാണ്. അപസ്വരവും വരില്ല, അവതാളവും വരില്ല, സരസ്വതിയുടെ കടാക്ഷമാണ്. പിന്നെ പാടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താലും ശരിയായിട്ട് വരും. അതാണ് എന്തൊരു വിശേഷം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് വല്ല കൂട്ടം കൂടിയാലും ശ്രുതിയോട് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്വരശുദ്ധമായ ഒരു ശാരീരം.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പാലക്കാട് മണിയയ്യരുടെ ശബ്ദം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: അടുത്തതായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ശുഭയാത്ര, രചന PK ഗോപി, സംഗീതം ജോൺസൺ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: കൊല്ലം സുപ്രീം.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ഇപ്പോൾ നമുക്ക് ചുറ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTA പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTA പ്രസ് വർക്ക്, KGTA പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്.

വിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം പടിഞ്ഞാറേക്കോട്ട തിരുവനന്തപുരം എന്ന വിലാസത്തിലോ 0471 2474720 എന്ന നമ്പറിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഇന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2560361 എന്ന നമ്പറിൽ വിളിക്കുക. കഴക്കൂട്ടം വനിതാ ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ 2026 ജൂൺ 1 രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ഐടിഐ പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വനിതകൾക്കും കെഎസ്ആർടിസിയിൽ നിന്നും വിരമിച്ച ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുൻപരിചയമുള്ളവർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0471 2418317. സിബിഎസ്ഇ പ്ലസ് ടു ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി വീണ്ടും മാറ്റി. സിബിഎസ്ഇ ജൂൺ 1 മുതൽ അപേക്ഷ സ്വീകരിക്കും. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
4: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലം മൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
5: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
4: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലം മോഡ്.
6: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
7: ഈ ഗാനം ശ്രേയ ഘോഷാൽ പാടിയതാണ്, ചിത്രം അങ്കിൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ചെട്ടിയുടെ കുട്ടിയത്രേ,
5: ശിവനേ, അമ്പലത്തിൽ കടത്താൻ സൂക്ഷിക്കണം. അങ്ങനെ കുറെ ദിവസത്തിന് വിശ്വനാഥൻ ഒരു ചെട്ടിക്കുട്ടിയായി, പിന്നെ ലഹളയിൽ ഭ്രഷ്ടയായ ഒരാത്യന്മാരുടെ കുട്ടിയായി. ജാതി മാറി മാറി വരികയാണ്. അതിനിടയിൽ ആരോ ഒരു വർത്തമാനവും കൊണ്ടെത്തി, ലഹളയിലുണ്ടായ കുട്ടിയത്രേ. അയ്യോ, ഈ സംഭാഷണങ്ങളുടെ അലകളെല്ലാം രാമൻ മാസ്റ്ററുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്തു പറയാൻ, തനിക്കുണ്ടായ കുട്ടിയെന്നോ? പക്ഷേ ഒരു മറുപടി കൊടുക്കഞ്ഞിട്ട് മാധവിയമ്മയ്ക്ക് നാവു കടയുകയാണ്. മാസ്റ്റർ അവരെ അനുവദിക്കുന്നില്ല. പറയുന്നവരുടെ വായിലെ ചൊറിയെങ്ങും മാറട്ടെ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലാ. എന്റെ വായിൽ നാവില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നടപടികളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നമ്മൾ വഴക്കിനില്ല. മാധവിയമ്മയുടെ അഭിലാഷം തലമടക്കേണ്ടി വന്നു. രാമൻ മാസ്റ്റർ അതിനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും അധികം സംസാരിച്ചില്ല. വീട്, സ്കൂൾ, പലചരക്ക് കട, ഇങ്ങനെ തന്റെ ലോകത്തിന്റെ വ്യാസം ചുരുക്കി. കൂടെ കൂടെ ആ ശനി പിടിച്ച വയറ്റിൽ വേദനയും അയാളെ അലട്ടുന്നുണ്ട്. വയർ മുറുകെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, തലയിലെഴുത്ത് തടവിയാൽ പോവില്ല. വിശ്വനാഥന്റെ കളികളാണ് ഇന്ന് അയാളെ ആഹ്ലാദിപ്പിക്കുന്നത്, എല്ലാം വിസ്മരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അവനൊരു പടുവികൃതിയായിട്ടാണ് വളരുന്നത്. രസത്തുള്ളി പോലെയാണ്, അനങ്ങാതിരുന്നുകൂടാ. അവിടെ ചാടിയും ഇവിടെ ചാടിയും അതുവാരിയും ഇതുവലിച്ചും മാധവിയമ്മയെ നന്നെ അലട്ടിക്കൊണ്ടു നിന്നു. മാധവിയമ്മ അവനെ ശാസിക്കുകയും ചെയ്തു. കള്ളപ്പോക്കിരി, നിന്റെ മൂക്ക് ഞാൻ ചെത്തിക്കളയും. അമ്മയുടെ മൂക്ക് ഞാനും തെത്തും. അവൻ കൊഞ്ചിക്കൊണ്ട് മറുപടി കൊടുത്തു. കേട്ടോ മോം പറയുന്നത്? മാധവിയമ്മ ഭർത്താവിന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു. മാസ്റ്റർ ഇളം ചിരിയോടെ വിവരിച്ചു, അവൻ ലക്ഷ്മണനായിരിക്കും. ശൂർപ്പണഖമാരെ കണ്ടാൽ അപ്പോ മൂക്കു മുറിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. നല്ല പുരാണമാണ് മോന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മുഖവും കൂർപ്പിച്ച് കുട്ടിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. ഭാര്യയുടെ പാച്ചിൽ നോക്കി ഭർത്താവും പൊട്ടിച്ചിരിച്ചു. ബാലയും രാധയും ഗോപാലകൃഷ്ണനും ചിരിച്ചു. ആ കോലാഹലം കേട്ട് അടുപ്പിനടുക്കൽ വെച്ച് മാധവിയമ്മയും സ്വകാര്യത്തിൽ ചിരിച്ചു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആരീശാല.
10: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
11: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
13: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
14: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
15: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
4: അച്ഛൻ മകളെ ഓർക്കുന്ന മനോഹരമായ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ. ആദ്യം യേശുദാസും ലതികയും ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: മറ്റു രാശിയുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരം. ഇനി നാളെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: അടുത്തതായി ആനേമി പാടിയ ഒരു ഗാനമാണ്. രചന ജയഗീത, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറാണ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഇനി ഏൽപ്പിക്കുന്നത് സ്നേഹം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: കൺമണി സ്കൂൾ ബാഗ്.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ഈ ഒരു ഗാനം കൂടി. ഇത് രാജേഷ് കൃഷ്ണൻ പാടിയതാണ്. ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ഇന്നത്തെ നമസ്തേ ആനന്ദപുരി സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ രാവിലെ കേൾക്കാം. ആനന്ദപുരി എഫ് എമ്മിന്റെ സ്റ്റുഡിയോയിൽ ദീപ. ആകാശവാണി ആനന്ദപുരി എഫ് എം, സമയം 9 മണി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: മൻ കി ബാത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
0: സമയം 9:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ആരംഭിക്കുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ഗായകർ ജയചന്ദ്രൻ ചിത്ര.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ജോബ് കുര്യൻ പാടിയ ഗാനമാണിനി ചിത്രം കലി. ഗാനമെഴുതിയത് ഹരി നാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇത് നിഖിൽ രാജ് പാടിയ ഗാനം. ചിത്രം രതി നിർവേദം. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം MJ ചന്ദ്രൻ.

0: 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വന്ന ഗാനോപഹാരം സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനുമാണ് മത്സരിക്കുന്നത്. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട്. മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുക്കുന്നതിന് 136 എംഎൽഎമാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിനുപയോഗിക്കുന്ന സ്കൈ കാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. എല്ലാ റിഫൈനറികളിലും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാകുന്നുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം.

പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ ആരംഭിക്കുന്നു. അതിന് കേൾപ്പിക്കുന്നത് കപിൽ കപിലൻ പാടിയ ഗാനം ചിത്രം ദ്വയം. ഗാനരചന ബിനോയ് കൃഷ്ണൻ, സംഗീതം സതീഷ് രാമചന്ദ്രൻ.

0: വളരെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ടൂർ പോകുമ്പോൾ. കാരണം ഒരുപാട് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രതീക്ഷകളും പറയാൻ തന്നെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല.
1: അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.

0: കേൾക്കുക, മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: 18 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ, ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: ഇനി യാസിൻ നിസാർ പാടിയത് ചിത്രം ഫ്ലാസ്ക്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം സിദ്ധാർത്ഥ പ്രദീപ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ പാലക്കാട് മലപ്പുറം കൊച്ചി ആൻഡ് തിരുവനന്തപുരം
3: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട കാരണം പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം പിട്ടാപ്പിള്ളി ഏജൻസീസ്
5: ഇനി ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിലെ ഗാനം കപിൽ കപിലനും ശക്തിശ്രീ ഗോപാലനും പാടിയത് രചന മനോ മഞ്ജിത് സംഗീതം സാംസിയസ്

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
0: അടുത്തതായി സത്യപ്രകാശ് പാടിയ ഗാനം ചിത്രം ഡെക്സ്റ്റർ. ഗാനരചന ജോ പോൾ, സംഗീതം ശ്രീനാഥ് വിജയ്.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
5: പുത്തൻപാട്ടുകളിലെ അടുത്ത ഗാനം ഡിയർ ജോയ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനരചന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വർമ്മ, സംഗീതം ഡോക്ടർ വിമൽകുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,395 രൂപ നിരക്കിലും പവന് 440 രൂപ കുറഞ്ഞ് 1,15,160 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുത്തൻ പാട്ടുകൾ.

0: 6 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അടുത്ത ഗാനം നജീം അർഷാദും ലക്ഷ്മി രാജേഷും പാടിയത് ചിത്രം ക്രിസ്റ്റീന. ഗാനരചന ശരൺ ഇന്ദു കേര, സംഗീതം ശ്രീനാഥ് എസ് വിജയ്.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: അടുത്ത ഗാനം ഫെജോ പാടിയത്, ചിത്രം ദാവീദ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
0: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അടുത്ത ഗാനം അൻവർ സാദത്ത് പാടിയത്, ചിത്രം ചാട്ടുളി. ഗാനമെഴുതിയത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ബിജിബാലി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഇനി ബെസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനം അഫ്സലും സിയാ ഉൽ ഹക്കും ഫരീഷ ഹുസൈനും പാടിയതാണ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഈ ഗാനം സുജാത പാടിയത് ചിത്രം അമോസ് അലക്സാണ്ടർ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി നാളെ. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവ സംസ്ഥാന രൂപീകരണ ദിനാചരണ ആഘോഷത്തിന് സാമൂഹ്യമാധ്യമത്തിലൂടെ ആശംസ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. മ്യാൻമാർ പ്രസിഡന്റ് യുമിങ് ഓങ് ഫ്ലൈങ് 5-ദിന ഇന്ത്യാ സന്ദർശനത്തിനായി ബീഹാറിലെത്തി. വൈകിട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്നും ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലൈബത്തും അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് അടുത്ത മാസം 19-ന് ധനമന്ത്രിയുടെ

ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. അടുത്ത മാസം 22, 23, 24 തീയതികളിൽ ബജറ്റ് ചർച്ച ചെയ്യും. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി കൊങ്കൺ പാതയിൽ പ്രത്യേക പട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചു. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അന്തരിച്ച മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി ധനപാലിന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം പറവൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 5 പറവൂരിൽ നടത്തും. 12th മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ വിലയിരുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് വെച്ചാണ് പരിപാടി. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളെ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്തതിന്റെ മധുരം ഗാനകൈരളിയുടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു. ആ ശ്രേണിയിലെ ഏതാനും കൃതികൾ കൂടി ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ലക്ഷ്മികൃഷ്ണ, ഗംഗാ നരേന്ദ്രനാഥ്, എണ്ണപ്പാടം വെങ്കിട്ടരാമൻ എന്നിവരുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

ആദ്യമായി ലക്ഷ്മി കൃഷ്ണയുടെ ശ്രീമൻ നാരായണ എന്ന് തുടങ്ങുന്ന രചന, കാനഡരാഗം ആദിതാളം, പാടിയത് കെ. രാധാമണി.

ഗംഗാ നരേന്ദ്രനാഥിന്റെ വരമരുളുക എന്ന് തുടങ്ങുന്ന രചനയാണ് അടുത്തതായി രഞ്ജിനി രാഗം ആദിതാളം. പാടിയത് വർക്കല സി.എസ്. ജയറാം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നാദവിനോദിനി എന്നു തുടങ്ങുന്ന രചനയിലുള്ള കൃതി. ബഹുധാരി രാഗം ആദിതാളം. പാടിയത് പി.വി. അജയ്കുമാർ.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
12: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
13: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: ഇനി ഓർഡിനറി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എനിക്ക് കേൾക്കാം പോർക്കളം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് വിധു പ്രതാപും മൃദുല വാര്യരും.

0: ചെല്ലം പോവാം.
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: ജി വേണുഗോപാലും സിതാരയും പാടിയ ഗാനമാണിത്, ചിത്രം പോപ്പിൻസ്.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ 150-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ സാന്നിധ്യത്തിൽ നടന്നു. 355 കേഡറ്റുകളാണ് പൂനെയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇന്ത്യൻ സേനയിലെ ഓരോ അംഗവും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 150-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനംവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് സിംഗ് ഓസ്ട്രേലിയൻ പ്രതിരോധ സെക്രട്ടറി മേഘൻ കിന്നുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇരുവരും വ്യാപാര സാമ്പത്തിക മേഖലകളിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. കോഴിക്കോട് മുക്കത്തിന് സമീപം എരഞ്ഞിമാവിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തുന്നു. ഒരു ക്രഷർ യൂണിറ്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന. ക്രഷർ നടത്തിപ്പുകാരന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ്

പുലർച്ചെയോടെ NIA സംഘം പരിശോധനയ്ക്കായി എത്തിയത്. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി. ആദ്യം അവിയൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. സംഗീതം ശരത്.

നവമാധുരിയിൽ ഇനി ഇനി ഉത്തരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും ഇഷാം അബ്ദുൾ വഹാബും ചേർന്ന് പാടിയ ഈ ഗാനം കേൾക്കാം. രചന ഹരിഹരൻ, സംഗീതം ഇഷാം അബ്ദുൾ വഹാബ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: പത്താം വിളവ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പാടിയത് ഹരിചരൺ. രചന വിനായക ശശികുമാർ. സംഗീതം രഞ്ജൻ രാജ്.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഇനി പ്രണയവിലാസം എന്ന ചിത്രത്തിന് വേണ്ടി മിഥുൻ ജയരാജ് പാടിയ ഗാനമാണ്. രചന വിനായക ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നവമാധുരിയിൽ ഇനി കേൾക്കാം അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഫെജോ പാടിയ ഗാനം.

0: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നീ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: നവമാധുരിയിൽ ഇനി നമുക്ക് കേൾക്കാം ഫസ്റ്റ് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും നിത്യ മാമനും ചേർന്ന് പാടിയ ഗാനം. രചന വിനായക ശശികുമാർ, സംഗീതം പ്രിൻസ് ജോർജ്.

ജാൻവി എന്ന ചിത്രത്തിനു വേണ്ടി രാംസുന്ദർ, ഹരിശങ്കർ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം രാംസുന്ദർ.

0: മണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി വിജയേശുദാസും പാർവതി മീനാക്ഷിയും പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇനി. സംഗീതം ജേക്സ് ബിജോയ്.

0: മണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
2: വൈദ്യശാസ്ത്ര രംഗത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആന്റിബയോട്ടിക്കുകൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് എന്ന മരുന്നുകൊണ്ട് എണ്ണമറ്റ ജീവനുകളാണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? ബാക്ടീരിയ മൂലമുള്ള അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം ശരീരത്തിൽ പെരുകുന്നത് തടയുകയോ ചെയ്യും. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ചികിത്സാ മേഖലയിൽ കൊണ്ടുവന്നത്. ക്യാൻസർ തെറാപ്പി, അവയവമാറ്റം, ഡയബറ്റിസ്, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ചികിത്സിക്കുന്നതിൽ ആന്റിബയോട്ടിക്സിന്റെ സ്ഥാനം പ്രസക്തമാണ്. എന്നാൽ ഇവയുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടുന്ന സ്ഥിതിവിശേഷമാണിത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ നശിക്കാതെ ഇരിക്കുകയും രോഗം കൂടുതൽ വഷളാവാനും രോഗിയുടെ മരണത്തിലേക്കും അത് നയിക്കാം. ബാക്ടീരിയ മാത്രമല്ല, വൈറസും ഫംഗസ്, പാരസൈറ്റ്സ് എല്ലാം ഇത്തരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടിയാൽ നാം അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എതിരെ ഒരണു പ്രതിരോധശേഷി നേടിയാൽ അതിനെ നാം സൂപ്പർ ബഗ് എന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ തലവേദനയാണ് സൂപ്പർ ബഗ് മൂലമുണ്ടാകുന്ന അണുബാധകൾ. ആന്റിബയോട്ടിക്കുകൾ സസൂക്ഷ്മം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആന്റിബയോട്ടിക്കുകൾക്ക്

പിറവി നൽകിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1945 നൊബേൽ സമ്മാന സ്വീകരണ വേളയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, രോഗികളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത്, ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ അനുചിതമായ ഉപയോഗമാണ് ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നിശ്ചിത കോഴ്സ് ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലാകട്ടെ, ലക്ഷണങ്ങൾ കുറയും മുമ്പേ മരുന്ന് നിർത്തുന്നവരുമേറെയാണ്. ഇത് അണുബാധ ശക്തിപ്പെടാനും കൂടുതൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്കും നയിക്കും. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാതെ ഡോക്ടറോട് അങ്ങോട്ട് ആന്റിബയോട്ടിക് രോഗികൾ ചോദിക്കാറുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുറ്റവും നമുക്ക് രോഗിയുടെ മേൽ ചുമത്താൻ പറ്റത്തില്ല. അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അനിശ്ചിതമായി ഡോക്ടർമാർ ജനങ്ങൾക്ക് അവ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ 47 ദശലക്ഷം ആന്റിബയോട്ടിക് കോഴ്സുകളും ഇപ്രകാരം കുറിച്ചതാണെന്നും CDC വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നമെന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. ഓരോ അണുവിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെന്ന്. അവ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അനേകം അണുക്കൾക്കെതിരെ ഉപയോഗിക്കേണ്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ആദ്യമേ നിർദ്ദേശിക്കുന്നത്. ഇവയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട്, മരുന്നുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജ മരുന്നും നിലവാരം പുലർത്താത്ത സബ്സ്റ്റാൻഡേർഡ് മരുന്നുകളുടെ ഉപയോഗവും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാരണം, കുറിപ്പടി ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കും എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിനെ ചെറുക്കാൻ നിയമം കൊണ്ട് മാത്രം സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെ വേണം. ഇനി മനുഷ്യർ നേരിട്ട് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, മൃഗപരിപാലനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയിലെ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗവും വിപത്തായി മാറാറുണ്ട്. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും അണുബാധയെ പ്രതിരോധിക്കാനുമാണ് പ്രധാനമായും ഈ മേഖലയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന രീതി പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കന്നുകാലികളിൽ നിന്ന് പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിസ്ഥിതിയിലെ സൂക്ഷ്മാണുക്കളെയും ബാധിക്കും. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളുടെ 90% മലമൂത്ര വിസർജനത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇത് അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയും പ്രതിരോധശേഷിയും രോഗസാധ്യതയും ഉള്ളതായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നാം ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈക്കോളായി എന്ന ബാക്ടീരിയ ഇന്ന് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന 80% മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നായ കാർബപ്പനം എതിരെ പോലും 10 മുതൽ 50% വരെ രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ വരെ രോഗാണുക്കൾ പ്രതിരോധം നേടുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന പ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 10 ആഗോള പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളിൽ ഒന്നാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓരോ വർഷവും 2.8 ദശലക്ഷത്തിൽ പരം ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അണുബാധകൾ ഉണ്ടാകുന്നുണ്ടെന്ന് CDCയുടെ കണക്കിൽ പറയുന്നു. മറ്റൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന അണുബാധ മൂലം 10 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ആന്റിമൈക്രോബിയൽസിനെ പ്രതിരോധിക്കുന്ന അണുക്കൾ പെരുകുന്ന സാഹചര്യങ്ങളിൽ TB, മലേറിയ, HIV തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കടുപ്പിക്കുമെന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതി രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന് ആരോഗ്യ സാമൂഹ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന നഷ്ടം, വർദ്ധിച്ച ആരോഗ്യ സംരക്ഷണ ചെലവ്, ദാരിദ്ര്യത്തിന്റെ വർദ്ധനവ് എന്നിവ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ പ്രഹരമേൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ചെറുക്കും? ഇതിനുള്ള ലോങ് ടേം സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ, പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സാമ്പത്തിക ചെലവുള്ളതും ഏറെ ശ്രമകരവുമാണ്.
രണ്ടാമത്തെ പോംവഴി

0: എന്നുള്ളത് ആന്റിബയോട്ടിക്സിന് പകരം മറ്റൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു തരം വൈറസാണ് ബാക്ടീരിയോഫേജ്. ഇതുപയോഗിച്ചുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു. ഇതൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നയപരമായിട്ടുള്ള ഒരു പോളിസി മേക്കേഴ്സിന്റെ തലത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അണുബാധകൾക്ക് മേലെയുള്ള നിരീക്ഷണം, അതായത് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അണുബാധ പ്രതിരോധവും നിയന്ത്രണവും ഉറപ്പുവരുത്താനുള്ള നയങ്ങളും പദ്ധതികളും ഓരോ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊണ്ടുവരികയും അവ ശക്തമായി നടപ്പാക്കുകയും വേണം. ഗുണമേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ സ്വാധീനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? രോഗി പരിചരണത്തിന് മുൻപ് കൈകളും ഉപകരണങ്ങളും അന്തരീക്ഷവും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ആന്റിബയോട്ടിക്സ് എങ്ങനെ എടുക്കണം, എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയുടെ ഉപയോഗം മൂലമുള്ള അപകടാവസ്ഥ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗികളോട് സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അണുബാധയെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ പാലിക്കാനും ശുചിത്വം കാത്തു സൂക്ഷിക്കാനും രോഗികളോട് പറയണം. ഇനി ആനിമൽ ഹസ്ബൻഡറി. വെറ്റിനറിയുടെ മേൽനോട്ടത്തിൽ പ്രകാരം മാത്രമേ മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാവൂ. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് വളർച്ച കൂട്ടാനും രോഗങ്ങൾ തടയാനും പുതിയ ആന്റിബയോട്ടിക്കുകൾ നൽകാതിരിക്കുക. മൃഗങ്ങൾക്ക് അതാത് സമയത്ത് വാക്സിനേഷൻ നൽകുകയും ആന്റിബയോട്ടിക്സിന് പകരം നൽകാവുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകൾ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ പിന്നീട് അവ ആവശ്യപ്പെടാതിരിക്കുക. ബാക്കിയ ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തോട് മാത്രമേ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പിടിച്ചു കെട്ടാൻ സാധിക്കൂ.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. വധു ഡോക്ടറാണെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കണ്ണൂർ രാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം ഈണപ്പൂക്കുടയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സംരക്ഷണത്തിനൊപ്പം വികസനവും സാധ്യമാക്കിയ മാതൃകാ സംസ്ഥാനമാണ് ഗോവയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഗോവയുടെ 40-ാമത് സംസ്ഥാന രൂപീകരണ ദിനം പനാജിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ജവാന്മാരുമായി സംവദിക്കുകയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനംവകുപ്പിന് തന്നെയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഒരാഴ്ചയ്ക്കിടെ വന്യമൃഗ ആക്രമണത്തിൽ 3-ാമത്തെ മരണമാണ് അതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരത്തിൽ നിന്ന് പോയി എന്ന് കരുതി അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കില്ലെന്നും പദ്ധതി വരണം എന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 134-ാം പതിപ്പ് നാളെ. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്നും പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7-ന് ബ്രിസ്റ്റോളിൽ. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈണപ്പോക്കൂടെയാണ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സ്ആപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 8281-42-3305 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281-42-3305 സന്ദേശങ്ങൾ അയക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജായി തന്നെ അയക്കുവാൻ ശ്രദ്ധിക്കണം. അയക്കുന്ന ശ്രോതാവിന്റെ പേര്, സ്ഥലം, ഇഷ്ടഗാനത്തിന്റെ തുടക്കം, ചിത്രത്തിന്റെ പേര് എന്നിവ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വേഗം തന്നെ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. ഇഷ്ടഗാനങ്ങൾ തത്സമയം ഈണപ്പൂക്കൂടയിലൂടെ കേൾക്കാം. ഈണപ്പൂക്കൂടയിലെ ആദ്യഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കിളിമാനൂരിൽ നിന്നും അഞ്ജന, അഞ്ജു, ലക്ഷ്മി, രാജേഷ് എന്നീ ശ്രോതാക്കളാണ്. ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും മിൻമിനിയും ചേർന്ന് പാടിയ ഗാനമാണ്. രചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

മുഴുശുണ്ടി മുരാച്ചിക്ക് പൂക്കണ വേണം, യുവറാണി യുവറോണ ചാടമാറ്റണം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും.

0: കൂടിയ എക്സ്ചേഞ്ച് ഓഫർ. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇനി നമുക്ക് പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വിനയപൂർവം വിദ്യാധരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രജനിയും സംഗീതവും കൈതപ്രം.

0: പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ
1: വാങ്ങാം. മെയിൻ റോഡ്,
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കല്ലാട്ടുമുക്കത്തു നിന്നും ലളിത മാവേലിക്കരയാണ്. ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന P. ഭാസ്കരൻ, സംഗീതം ശ്യാം.

0: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ ആശാ മേനോൻ പാടിയ ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കടയ്ക്കലിൽ നിന്നും ദീപ ബിജുവാണ്. ചിത്രം 'മഴ'.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വണ്ടൂരിൽ നിന്നും കുഞ്ഞാണി എന്ന ശ്രോതാവാണ് അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത്. എന്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ലേഡി ടീച്ചർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് മണമ്പൂരിൽ നിന്നും അജിതയാണ്. ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാരും ചിത്രയും പാടിയ ഗാനമാണ് ഇനി. രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കിളിമാനൂർ.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കരമന നിന്നും ആമി, ശ്രീലത, നിഷ അനീഷ്, ഹരി, കേശു എന്നീ ശ്രോതാക്കളാണ്. ദിനരാത്രങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: അടുത്ത സന്ദേശം ഇസ്പോർട്ടിൽ നിന്നും സൂസനാണ് അയച്ചിരിക്കുന്നത്. സൂസൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം. രചന പൂവത്തൽ ഖാദർ, സംഗീതം ഇളയരാജ.

ഇനി അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് അജേഷും സജേഷുമാണ്. മരുതൻകുഴിയിൽ നിന്നും കണ്ണൂർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്കേ, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: കവാടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇനി. രചന ഓൻവിക്കുറുപ്പ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കൊല്ലം ആശ്രാമത്തു നിന്നും ബാബുരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂട പൂർണ്ണമാകുന്നു. സന്ദേശങ്ങൾ ഒരുപാട് ബാക്കിയാണ്, പരിഭവിക്കേണ്ട. സമയപരിമിതി മൂലമാണ് എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്താത്തത്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി അനന്തപുരി FM ന്റെ നന്ദി അറിയിക്കുന്നു. ഈണപ്പൂക്കൂടയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൌമ്യ MR.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ കാനഡ ബന്ധത്തെ പുതിയ തലങ്ങളിലെത്തിക്കാൻ ഇക്കഴിഞ്ഞ കാനഡ സന്ദർശനം സഹായിച്ചെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. അടുത്തമാസം 9 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചു നടന്ന വഴിതടയൽ സമരം അവസാനിപ്പിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ എംഎൽഎ സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്ററായി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തന്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും

0: ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
1: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
2: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിന്റെ ഭാഗമാണ്.
1: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോയി.
2: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ചുനാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവര് വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
2: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
1: അപ്പോ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
2: ആദ്യത്തെ ഗുരു പത്മകുമാർ.
1: അപ്പൊ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
2: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു, ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയത്.
1: അപ്പോൾ ഈ സ്കൂൾ +2 തലം കഴിഞ്ഞു, പിന്നീടുള്ള വിദ്യാഭ്യാസം?
2: പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത് കോയമ്പത്തൂര്. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലർ ആയിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു.
1: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി?
2: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിന്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അതും ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പൊ MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലും ആയിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു.
1: സ്ട്രഗിൾ ആയിരിക്കണമല്ലോ ആ സമയത്ത്?
2: സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്, കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എന്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു +2. അതുകൊണ്ട് എന്തായാലും +2 കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBA MFA എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
1: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് ഇപ്പോഴും കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
2: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു, അതായിരുന്നു കേരള നടനം. എന്റെ ക്ലാസ്സിൽ മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിന്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തുനിന്ന് വരുന്നവരാണ്. അപ്പൊ ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്. അപ്പോൾ തന്നെ പറയുകയും വേണം, എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ട് ഇരുന്ന ടൈമിലാണ് ഞാന് കേരള നടനം, ആ ഗുരു ഗോപിനാഥന്റെ ആർട്ട് ഫോം അല്ലേന്ന് ഇങ്ങോട്ട് കേട്ടോ. ആ അതെ, അങ്ങനെയാണ് ഞാന് അതിലോട്ട് എടുത്തത്.
1: പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ പഠിക്കുകയോ ഉണ്ടായിട്ടുണ്ട്?
2: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു, പക്ഷെ അന്നത്തെ എനിക്ക്

0: സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു, എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അതിൽ ഇപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
1: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ കഥകളിയോടുള്ള താല്പര്യം ഉള്ളതെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
1: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
0: അങ്ങനെയും പറയാം, കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപമായതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
1: ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരള നടനം. ഒത്തിരി പഴക്കമുള്ളതുപോലെ ഒരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിന്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
0: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്ന, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിന്റെ യാഥാർത്ഥികത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അത് എങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
1: അതില് കണ്ടെത്തിയ ഗുരുക്കന്മാരൊക്കെയായിരുന്നു?
0: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥന്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
1: നമ്മൾ കേരള നടനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹ സമയത്തോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിന്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: വേഷവിധാനം ഇതിനുവേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
1: കഥകളിപ്പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ?
0: മറ്റു രീതി, കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
1: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പൊ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതം അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം
0: അവതരിപ്പിക്കാൻ പറ്റും. കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
1: എവിടൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത് ഈ രണ്ടും?
0: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
1: അപ്പൊ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
0: അത് പഠിക്കാൻ മിനിമം 12 വർഷം
1: 12 വർഷം വേണം. ഒരു
0: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചില്, അതില് ഒരു മെയ്യ് അഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തില് ഉഴിച്ചില്, തിരുമല ഇതൊന്നുമില്ല. 6 വർഷം മതി കേരള നടനം മിനിമം പഠിക്കാൻ.
1: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിനു വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേരള നടനത്തിലില്ല എന്നാണോ?
0: കഥകളി പഠിക്കുന്നതിന്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരള നടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോ കേരള നടനത്തിലെ ദിത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരള നടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
1: നത്തേനെ അല്ലെങ്കിൽ നത്തയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
0: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരള നടനം തന്നെയാണ്.
1: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
0: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിന്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എന്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.
1: നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
0: എന്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്, ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിന്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൽ ആ മയിലിന്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കുക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവര് തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
1: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
0: വെല്ലുവിളികൾ. കഥകളിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവര് ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറെ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കല, കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്, കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്, ഓരോ ചുവടും എങ്ങനെ ചെയ്യണമെന്ന് വരച്ചു വരെ അതിൽ വെച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
1: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
0: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിന്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല.
1: അപ്പൊ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ല.
0: അതെ.
1: അപ്പോ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
0: എന്റെ നാട്ടില് എല്ലാവർക്കും എന്നെ കേരള നടനത്തില് ഞാൻ ഇങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പൊ ഇത് എന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
1: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ?
0: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക, അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവർ അറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എന്റെ ഒരു പ്രാർത്ഥന.
1: അപ്പോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥന്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
0: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിന്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിന്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്, കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴും
1: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
0: വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും, ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകാം നർത്തകിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും, അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
1: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവം ഉണ്ട്, ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷെ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
0: രണ്ട് രീതിയിലുണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എന്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിൻ്റെ ഭാഗമായി

0: പക്ഷെ മത്സരം ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗമാക്കരുത്.
1: അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സംശയിക്കാൻ കഴിയും?
0: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല. ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോഴുള്ളൊരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട്, ഡ്രസ് ഇട്ട്, കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരന്റ്സ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി, എന്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കായി കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
1: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
0: അതെ,
1: നേരെ തിരിച്ചാണ്
0: പോകുന്നത്. കലോത്സവത്തില് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവം ഉണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
1: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
0: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷെ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
1: എത്ര കാലമായിട്ട് ഇപ്പൊ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്?
0: ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി.
1: ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
0: അതെ,
1: ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ?
0: പുസ്തകത്തെക്കുറിച്ച്, അതായത് എന്റെ അനുഭവങ്ങളും കേരള നടനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും, ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈയൊരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
1: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
0: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയില് നരസിംഹാവതാരം ആണ് ചെയ്തത്.
1: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പൊ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
0: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
1: ഒരു പരീക്ഷണത്തിന്റെ
0: പരീക്ഷണം പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്. കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തേത് പറഞ്ഞ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത്, ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്.
1: കഥകളിയില് ഇപ്പോ ഷേക്സ്പിയറിന്റെ കിങ് ലിയർ പോലെയുള്ളവ അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട് അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതി ഇപ്പൊ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിൽ
0: കൊണ്ടുവരുന്നുണ്ട്.
1: അപ്പൊ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം?
0: അതെ, തീർച്ചയായും.
1: ആ സാധ്യതകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
0: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
1: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
0: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം, ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിന്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
1: അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിന്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
0: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിലെ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പൊ ആ ആളുടെ മനസ്സിലെ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
1: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും

0: ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സമയത്തോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
1: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിന്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം, നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
0: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യുക, ആ ഒരു അനുഭവം എങ്ങനെയാണ്?
1: ഞാൻ മാർഗഴി സീസണില് ചെന്നൈയില് നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതില് ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എന്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിന് മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എന്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൃഷ്ണന്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
0: അങ്ങനെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
1: ഏറ്റവും കൂടുതൽ പറഞ്ഞാല് കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയില് ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണന്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
0: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
1: അതെ,
0: ഇപ്പോ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വിപുലമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പൊ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോ സ്ക്രീനിന്റെ അഡിക്റ്റ് ആണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
1: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയലേ മനുഷ്യത്വം ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്.
0: നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്?
1: കലകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെ ആയാലും, കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
0: കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു?
1: സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ് നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും. കാരണം കല ഇപ്പോ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിന്റെ കൂടെ അവരെ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
0: ഭരതനാട്യം, കേരള നടനം, രണ്ട് നൃത്ത രൂപങ്ങളിൽ തന്റേതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്തവരാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്?
1: എന്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ്,

0: കലോത്സവം ത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ശരിയായ രീതിയിൽ കേരളനടനം ചെയ്ത് ഫലിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ചു വച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ടക്കൂട്, ഇതെല്ലാം മനസ്സിലാക്കി അതിന്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വരും തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തലമുറയിൽ ഉള്ള നൃത്തം പഠിക്കുന്ന, നൃത്തത്തിനോട് താല്പര്യമുള്ള എല്ലാവരടുത്തും എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന, കല ശരിയായ രീതിയിൽ പഠിക്കുക, അതിന്റെ ആത്മീയ തലത്തിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു വിനോദമായിട്ടോ ഒരു അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ എല്ലാം നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും, അത് എന്ത് തന്നെയായാലും, കലയായാലും എന്ത് തന്നെയായാലും, അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കലയെയും കാണണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്.
1: തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ.
2: നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൺമഷി എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയത് രചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ.

വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം അൽഫോൺസ്. ഇനി നമുക്ക് ആഗ്നേയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, സംഗീതം ജോൺസൺ.

ലെംഹെ സ്പോൺസർഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇനിയൊരു ഗാനം കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ തിരയ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. തുള്ളാതെ മനവും തുള്ളുമെന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് തിരയ്പൂക്കളിൽ ഇന്നാദ്യം.

0: കർണ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: തിരിപ്പൂക്കളിൽ ഇനി മിൻമിനി പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം റോജ.

ഈ ഗാനത്തോടെ ഇന്നത്തെ തിരയിപ്പുകൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറിയ തോതിലെങ്കിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. പലതരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാവസ്ഥ തന്നെയാണിത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ രോഗത്തിന്റെ ചികിത്സ എന്താണ് തുടങ്ങി വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗാവസ്ഥ?
2: ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നത് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഈ കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ തലച്ചോറ്, സുഷുമ്നാ നാഡി, തലച്ചോറിൽ നിന്നുള്ള ക്രേനിയൽ നെർവ്സ്, അതായത് മുഖത്തോട്ടും കഴുത്തിലോട്ടും ഒക്കെ വരുന്ന ഞരമ്പുകൾ, ഇവയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഈ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ ഒരു ഇലക്ട്രിക്കൽ വയറ് പോലെയാണ്. അതായത് ബ്രെയിനിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഇലക്ട്രിക്കൽ വയർ. ഈ വയറിന് ചുറ്റും ഒരു ഇൻസുലേഷൻ ഉണ്ട്. ആ ഇൻസുലേഷൻ ടേപ്പിന്റെ പേരാണ് മയലിൻ. അപ്പോൾ ഈ മയലിൻ എന്ന് പറയുന്ന ഈ കോട്ടിംഗ് നമ്മുടെ ശരീരത്തിൽ തന്നെ ചില ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, അതിനെ അറ്റാക്ക് ചെയ്യുന്ന ചില വസ്തുക്കൾ വന്ന് ഈ മയലിൻ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഈ മയലിൻ കാലക്രമേണ നശിച്ചു പോകുമ്പോൾ ആ ഭാഗത്ത് ഒരു മുറ ഉണക്കാൻ വേണ്ടി ഒരു പാടുണ്ടാവുന്നത് പോലെ കട്ടി ഉണ്ടാവും. അപ്പോൾ സ്ക്ലിറോസിസ് എന്ന് പറയാം. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞരമ്പിൽ ഇത് വരുന്നത് കൊണ്ടാണ് ഇതിന് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഞരമ്പുകളിലൂടെ കൃത്യമായിട്ട് വൈദ്യുതി സഞ്ചരിക്കാത്തതിനാൽ ബ്രെയിനിൽ ഉള്ള ആശയവിനിമയം തടസ്സപ്പെടും, സ്പീഡ് കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സപ്പെടുകയോ ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളുടെ ഒരു സഞ്ചയമാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അത് പല തവണയായിട്ട് വരാം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെ ഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിൽ വരാം. പലതരം രോഗലക്ഷണങ്ങളും ഒരു 1000 faces, ആയിരത്തോളം മുഖങ്ങളുള്ള ഒരു അസുഖം ഇതിനെ പലപ്പോഴും ഇതുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ പൊതുവെ പറയുന്ന ചില കാരണങ്ങളിൽ സാഹചര്യങ്ങൾ ഇത് കൂടുതലായിട്ട് വരും എന്ന് പറയും. അതായത് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് ദൂരോട്ട് താമസിക്കുന്നവർ ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അസുഖം കൂടുതലായിട്ട് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ സൂര്യപ്രകാശം ഏൽക്കുന്ന കുറവായതുകൊണ്ടോ വൈറ്റമിൻ ഡിയുടെ അളവ് രക്തത്തിൽ കുറവായതുകൊണ്ടോ ഒക്കെയാണ് ഇതിൻ്റെ ഒരു കാരണം പറയുന്നത്. പൂർണ്ണമായിട്ട് ഒരു ജനിതകമായിട്ടുള്ള രോഗമല്ല, പക്ഷെ എന്നാലും ചില ജീനുകൾ ഇത് വരാനുള്ള സാധ്യത കൂട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ മൊത്തത്തിലുള്ള പൊല്യൂഷൻ, സ്മോക്കിംഗ്, പുകവലി കൂടുതലുള്ളവരിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരാം എന്നുള്ളൊരിതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമാകാം. പിന്നെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസ് രോഗബാധ ഉണ്ടായിട്ടുള്ളവരിലും കാലക്രമേണ ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് മറ്റു പല അസുഖങ്ങളെ പോലും ഇന്ന കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമ്മൾ ഇതുവരെ തെളിയിച്ചിട്ടില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇത് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
1: മേഡം, ഈ രോഗം പുരുഷന്മാരിലാണോ അതോ സ്ത്രീകളിലാണോ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്?
2: മൾട്ടിപ്പിൾ സ്ക്ലിറോസ് സ്ത്രീകളിൽ തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
1: മേഡം, ഈ രോഗത്തെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഈ രോഗത്തെ തിരിച്ചറിയുന്നത് പലതരം രോഗലക്ഷണങ്ങളുണ്ട്. ആ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ ഈ ഞരമ്പുകൾ എവിടോട്ടുള്ള ഞരമ്പുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള അനുസരിച്ച് എൻ്റെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു ലക്ഷണം ഓപ്റ്റിക് നെർവ്സ്, നമ്മുടെ കണ്ണുകളിലേക്കുള്ള ആ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ, അത് ബാധിക്കപ്പെടുമ്പോൾ കണ്ണ് ഒരു കണ്ണിന് കാഴ്ചക്കുറവ് വരിക, ചുമന്ന നിറം കാണാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കണ്ണ് ചലിപ്പിക്കുമ്പോൾ തന്നെ കണ്ണിന് വേദന അനുഭവപ്പെടും, അതിന് നമ്മൾ ഓപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയും. അങ്ങനെ ഓപ്റ്റിക് ന്യൂറൈറ്റിസ് ആയിട്ട് ചിലപ്പോൾ കാണപ്പെടാം. നമ്മുടെ സുഷുമ്നാ നാഡിയെ ബാധിക്കുമ്പോൾ അത് മയലൈറ്റിസ്, അതായത് ആ സുഷുമ്നാ നാഡി എവിടെ വെച്ചാണോ ഇതിന് തകരാറ് വരുന്നത് അതിന് താഴോട്ടുള്ള ഭാഗം മാംസപേശികൾ തളർന്നു പോവുക, അവിടെ മരവിപ്പ് അനുഭവപ്പെടുക, മൂത്രം, മലം എന്നിവയ്ക്കുള്ള നിയന്ത്രണം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള രോഗലക്ഷണം വരാം. നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന സെറിബെല്ലത്തിനെയാണ്, തലച്ചോറിനെ നമ്മുടെ ഒരു നടക്കാനുള്ള ബാലൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെറിബെല്ലം എന്ന ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് കിട്ടുക, നടക്കുമ്പോൾ അടിയാടി പോവുക, തെന്നി വീഴുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴും ഇത് മാറി മാറി കൈ സ്ഥാനം തെറ്റി പോവുക, ഇത്തരം ലക്ഷണങ്ങൾ കാണാം. അത് കൂടാതെ ഇതൊക്കെയാണ് സാധാരണ ക്ലാസിക്കലായിട്ട് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. അതല്ലാതെ സംസാരത്തിൻ്റെ കുഴച്ചിലായിട്ട് വരാം, അല്ലെങ്കിൽ മുഖത്തിനൊരു വശം കോണുന്നത് പോലെ വരാം. അത് ഏത് നെർവ്സ് ആണ് എഫക്റ്റഡ് ആവുന്നതെന്നുള്ള അനുസരിച്ചാണ് ഈ ലക്ഷണങ്ങൾ ഇരിക്കുക. ഇത് സ്പെസിഫിക് ആയിട്ട് ഇന്ന ഞരമ്പുകൾ ബാധിക്കപ്പെടുമ്പോൾ ഉള്ള ലക്ഷണം. അതുകൂടാതെ പലപ്പോഴും ഇവർക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവും, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ നല്ല ക്ഷീണം പലർക്കും അനുഭവപ്പെടാം. പിന്നെ ഈ മസിലുകൾക്ക് നല്ലൊരു സ്റ്റിഫ്നെസ്, ഒരു വഴക്കക്കുറവ് അനുഭവപ്പെടാം. ഇതെല്ലാം പല നാൾ ഒരുപാട് നാളായിട്ട് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസ് ഉണ്ടാവുമ്പോഴാണ് ഈ വഴക്കക്കുറവും ഈ സ്റ്റിഫ്നെസ്സും ഒക്കെ അനുഭവപ്പെടുക. മറ്റൊരു ലക്ഷണം പലപ്പോഴും ഈ ഡീമൈലിനേഷൻ, അതായത് മൈലിൻ നഷ്ടപ്പെടുന്ന രോഗികൾക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ലക്ഷണം ലേമിറ്റ് സൈൻ എന്ന് പറയും. നമ്മുടെ കഴുത്തിലെ സുഷുമ്നാ നാഡിക്കാണ് തകരാറെങ്കിൽ ഈ തല ഇങ്ങനെ നമ്മൾ കുനിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോയി തല കുനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നട്ടലിലൂടെ പുറകിലൂടെ ഒരു കറണ്ട് അടിക്കുന്ന പോലൊരു ഫീലിംഗ്, അതും അല്ലെങ്കിൽ കാലുകളിൽ പെട്ടെന്നൊരു തരിപ്പ്, പെട്ടെന്ന് ഈ കഴുത്ത് കുനിക്കുമ്പോൾ പെട്ടെന്ന് തരിപ്പ് മുകളിലേക്ക് വരുന്നൊരു ഫീലിംഗ്, പിന്നെ ലേമിറ്റ് സൈൻ ചിലർക്ക് കാണാം. മറ്റ് ചിലർക്ക് കാണാവുന്ന വേറൊരു ലക്ഷണം ഈ വെയിലുള്ള സ്ഥലം അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ ഈ ദേഹത്തുള്ള ഓൾറെഡി ഉള്ള തരിപ്പോ പെരിപ്പോ ഒരു സപ്പോസ് ഒരു ഭാഗത്തെ കാലിലുണ്ടെന്ന് വെക്കുക, ഈ ചൂട് കൂടുന്ന സമയത്ത് ഈ തരിപ്പ് കൂടുന്നൊരു ലക്ഷണം. അത് പലപ്പോഴും ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡീമൈലിനേഷൻ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ലക്ഷണങ്ങൾ. അത് മാറി മാറി വരാം, ഈ ഓരോ തവണ വരുന്നതും ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം ആഴ്ചകളായിരിക്കാം നീണ്ടു നിൽക്കുക, എന്നിട്ട് തനിയെ മാറാം. പലപ്പോഴും ചിലപ്പോൾ ചികിത്സ കൂടാതെ തന്നെ മാറിയെന്നിരിക്കും. ഇത് പല പല ശരീരഭാഗങ്ങൾ മാറി മാറി വരാം. അപ്പോൾ ഒരു കണ്ണ് വന്ന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും മറ്റേ കണ്ണിനെ ബാധിക്കുക. അപ്പോഴേക്കും മറ്റേ ആദ്യത്തെ കണ്ണ് കുറേയൊക്കെ കാഴ്ച തിരിച്ച് കിട്ടിക്കാണും, പക്ഷേ ഒരു ഫുൾ നോർമലായി കാണണമെന്നില്ല. ഇങ്ങനെ മാറി പല ഭാഗങ്ങളിലെ ഞരമ്പുകൾ പല തവണയായിട്ട്, അതിനിടയ്ക്ക് പൂർണ്ണമായൊരു റിക്കവറി വരണമെന്നില്ല. ഇതൊക്കെയാണ് മെയിൻലി മൾട്ടിപ്പിൾ സ്ക്ലിറോസിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണങ്ങളായി പറയുന്നത്.
1: മേഡം, ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണോ?
2: ഫലപ്രദമായ ചികിത്സ തന്നെ ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത്. അതായത് ഒന്ന്, പെട്ടെന്നൊരു റിലാപ്സ്, അതായത് പെട്ടെന്ന് ഈ ഒരു അസുഖമായിട്ട് ഒരു ഭാഗത്ത് വന്ന് നാഡി ഒരു ഞരമ്പുകൾക്ക് തകരാറ് വന്ന ഒരു ലക്ഷണമായിട്ട് വരികയാണ്. ഉദാഹരണത്തിന് കണ്ണ് പെട്ടെന്ന് കാഴ്ച കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മളത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ഡീമൈലിനേഷൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഞരമ്പിലെ നീർക്കെട്ട് കുറയാനുള്ള മീഥൈൽ പ്രെഡ്നിസോളോൺ ഇഞ്ചക്ഷൻ എടുക്കും. ഇതാണ് അക്യൂട്ട് ഫേസിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, ചില രോഗികൾക്ക് ചിലപ്പോൾ ഇത് കൂടാതെ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൂടാതെ പ്ലാസ്മ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ അങ്ങനെയുള്ള ചികിത്സകളും വേണ്ടി വന്നേക്കാം. ഇത് ഓരോ തവണ വരുമ്പോഴും, പക്ഷേ ഈ രോഗിക്ക് ഇനിയത് വരാതിരിക്കാനുള്ള തുടർ ചികിത്സ ആവശ്യമാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഓരോ തവണ ഇത് വന്ന് മാറുമ്പോൾ പൂർണ്ണമായിട്ടും ബാക്ക് ടു നോർമൽ ആവണമെന്നില്ല. ഈ തലച്ചോറിലെ നടി ഞരമ്പുകൾക്ക് ചിലപ്പം ഒരു സ്ഥായിയായ ക്ഷതം വന്ന് അതിനൊരു ബ്ലാക്ക് ഹോൾ, ഒരു ദ്വാരം പോലെയാവാം.

0: വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ DMF, ഫിംഗോലിമോഡ്, അങ്ങനെ പലതരം മരുന്നുകൾ ഇവ നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും എടുക്കാവുന്നവയാണ്. കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും, കൃത്യമായിട്ട് കഴിക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ നമുക്ക് ഈ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നുള്ള എപ്പോഴും രോഗലക്ഷണമായിട്ട് കാണണമെന്നില്ല. കൃത്യമായ ഇടവേളകളിൽ എല്ലാ വർഷവും MRI എടുത്ത് നോക്കേണ്ടി വരും. ഈ ലക്ഷണം കൂടാതെ തലച്ചോറിനുള്ളിൽ ഈ അസുഖം കൂടുന്നുണ്ടോ എന്നുള്ളത് അറിയണം. പുതിയ പുതിയ പ്ലാക്കുകൾ, പുതിയ പുതിയ പാടുകൾ, ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസിന്റെ പാടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. ഇതാണ് ഈ രോഗത്തെ സംബന്ധിച്ചുള്ള ചികിത്സ. അത് കൂടാതെ ഈ രോഗലക്ഷണങ്ങൾ, അവർക്കുണ്ടാകുന്ന ക്ഷീണത്തിനുള്ള മരുന്ന്, കൈകാലുകൾക്ക് സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന്, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം അതിന് വേണമെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടി വരും. പലർക്കും ഒരു മൂഡ് ചേഞ്ചസ് ഉണ്ടാവും, വിഷാദം ഉണ്ടാവും, ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവും, അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലർക്ക് മസിലിന് സ്റ്റിഫ്നെസ് ആയിരിക്കും പ്രശ്നം, കാരണം ഈ കൈ കാലുകൾക്ക് ഈ തളർച്ച വന്ന ശേഷം ഭയങ്കരമായ ബലം പിടുത്തം ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സും ലഭ്യമാണ്. വേണ്ടി വന്നാൽ ബോട്ടിലിനം ടോക്സിൻ, ബോട്ടോക്സ് ഇഞ്ചെക്ഷനും ഇത്തരം പേഷ്യൻസിന് വേണ്ടി വരും. ഇതാണ് മരുന്നുകൾ എന്നുള്ള രീതിയിലുള്ള ചികിത്സ.
1: മാഡം, ഒരിക്കൽ ഈ രോഗത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ?
0: തീർച്ചയായിട്ടും ഇതൊരു ലൈഫ് ലോങ് വേണ്ടി വരുന്ന ഒരു അസുഖം തന്നെയാണ്. മരുന്ന് ചികിത്സ വേണ്ടി വരും. ഒരു പ്രായം ചെന്നതിന് ശേഷം ഏറെ നാൾ ഒരു റിലാപ്സ് വരാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മരുന്ന് നിർത്തി നോക്കാറുണ്ട്. പക്ഷെ അത് ഒരു സ്ഥിരമായൊരു ചികിത്സ വേണ്ടത് തന്നെയാണ്. കാരണം എപ്പോഴും രോഗലക്ഷണം കൂടാതെ തന്നെ, പുറമേ ലക്ഷണം കാണാതെ തലച്ചോറിനകത്ത് ഈ പാടുകൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പൊ ആ ഓരോ തവണയും ഉണ്ടാകുന്ന ഈ കേട് തലച്ചോറിനുള്ളിലൊരു ഹോളാണ് ഉണ്ടാകുന്നത്, ഒരു ദ്വാരമാണ് ഉണ്ടാവുന്നത്. അത് കാലക്രമേണ ഡിസബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സാധാരണഗതിയിലുള്ള റിലാപ്സിങ് ആൻഡ് റെമിറ്റിങ് MS വന്നുപോയി ഇരിക്കുന്നതാണ്. പക്ഷേ നേരായ രീതിയിൽ ചികിത്സ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സെക്കൻഡറിലി പ്രോഗ്രസീവ് MSലേക്ക് പോകും. അതായത് വന്നുപോയി ഇരിക്കുന്നത് കഴിഞ്ഞ് ഒരു കുത്തനെ ഒരു പടി പോലെ ഈ അസുഖം കൂടി വരും. അപ്പോൾ ഈ രോഗം നിയന്ത്രിക്കാൻ നമുക്ക് കൂടുതൽ പ്രയാസമാകും. ഇതാണ് ഈ രോഗത്തിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമാണ്. ഫോളോ അപ്പും വരാതിരിക്കാനുള്ള തുടർ ചികിത്സയും കൃത്യമായിട്ട് രോഗിക്കുന്നത് ആവശ്യമാണ്.
1: അതുപോലെ തന്നെ മാഡം, ഈ രോഗം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർ ചികിത്സ നൽകുന്നതിനെ കുറിച്ചും രോഗിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും രോഗിയോടും ഒപ്പം അവരെ പരിചരിക്കുന്നവരോടും എന്താണ് മേഡത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത്?
0: പ്രധാനമായിട്ട് നമ്മൾ ഇൻക്ലൂഷൻ, പല അസുഖങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ള, അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണം. അവരെ എല്ലാത്തിലും ഉൾപ്പെടുത്തുക, കാരണം ഇവർക്ക് പലപ്പോഴും ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ അവരെ ചേർത്ത് നിർത്തുക, ഇവർക്ക് പലപ്പോഴുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഗ്രൂപ്പ്സ്. അത്തരം കൂടെ ഇതുപോലുള്ള മറ്റ് രോഗികളുമായിട്ട് സംവദിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പോസിറ്റിവിറ്റി ഉണ്ടാകും. അത് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ്. കൂടെ അവർക്ക് ഈ മരുന്നുകൾ കൂടാതെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി. ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർക്കൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയണമെന്നില്ല ചിലർക്ക്. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഓക്യുപ്പേഷൻസ്, ജോലി തിരഞ്ഞെടുക്കാനാവട്ടെ, ദൈനംദിന പ്രവൃത്തികൾക്ക് അവർക്ക് സഹായത്തിനാവട്ടെ, എല്ലാ ഓക്യുപ്പേഷണൽ തെറാപ്പി, അങ്ങനെയുള്ള സപ്പോർട്ടീവ് തെറാപ്പീസും ഈ രോഗികൾക്ക് ആവശ്യമാവും. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു പകരുന്ന രോഗമാണ് അടുത്ത തലമുറയിലേക്കോ നോക്കുന്ന ആൾക്കോ. പക്ഷെ അവരെ കൂട്ടി നിർത്തുക, കൃത്യമായ ചികിത്സ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും നിയർ നോർമൽ ലൈഫ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്. അത് എല്ലാവരും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു ബാധ്യത, നമ്മളുടെ ആ ഒരു ഉത്തരവാദിത്വമാണ്.
1: മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മറുപടി നൽകിയ ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആ ഉണ്ടപ്പക്കർ വരുന്നുണ്ട്.
6: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
7: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി.

സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഇപ്പോൾ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് ആണ്. ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും പാടിയ ഗാനമാണ് ഇന്നാദ്യം. ചിത്രം കഹോന പ്യാർ ഹേ.
1: ഓയ് കഹാ ജാ രഹേ ഹോ തും?
2: മക്ഡൊണാൾഡ്സ് സേ ഹാംബർഗർ ലാനേ ജാ രഹാ ഹൂം. തും ഖാഓഗി?
1: ഹാ ലേക്കിൻ വെജിറ്റേറിയൻ.

0: പുത്തുപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഇനി ഫിസ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഇനി മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനും അൽക്കായാഗ്നിക്കും സംഘവും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ഇനി ഇഷ്ക് എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനും വിഭാ ശർമ്മയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: मुझे शर्म है।
1: देखो तुम नहीं कहोगी तो मेरी जान निकल जाएगी।

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഇനി ദിൽസേ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനും മഹാലക്ഷ്മിയും പാടിയ ഗാനം കേൾക്കാം.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: ഇനി ദിൽസേ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനും മഹാലക്ഷ്മിയും പാടിയ ഗാനം കേൾക്കാം.

ഇതുവരെ കേട്ടത് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൂഹത്തിൽ ലഹരിക്കെതിരായ മാനസികാവസ്ഥ വളർത്തുന്നതിനുള്ള ഇടപെടൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ബെസേലിയോസ് കോളേജിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ജൂൺ 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ശക്തം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ്. ഗാനരചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

ഒടിയൻ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയത് കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: ധനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പി കെ ഗോപി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: മൻ കി ബാത്.
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
5: ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. S. രമേശൻ നായരുടെ രചനയ്ക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഡ്രൈയിംഗ് സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
6: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
10: റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദർ സംഗീതം നൽകി സച്ചിൻ വാര്യർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 10:30 AM ലോക്കൽ കോൾ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങുമലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
1: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
3: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: അടുത്ത ഗാനം കാബൂളിവാല എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രം പാടിയത് ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എസ് പി വെങ്കട്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനമിനി കേൾക്കാം. ചിത്രം ഗ്രാമഫോൺ.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9.
6: ഉള്ളത് പറയാം.
7: ഹലോ. ഹലോ മാളു, കേൾക്കാമോ?
6: ആ കേൾക്കാം. ദിയ, നീ ഇപ്പോഴെങ്കിലും ഒന്ന് ഓർത്തല്ലോ.
7: മാളു സോറി, നിന്റെ റിസപ്ഷന് ഞാൻ മനഃപൂർവ്വം വരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്താൻ പറ്റിയില്ല.
6: ശരി, വിശ്വസിച്ചു. പക്ഷെ നീ കൂടി വേണമായിരുന്നു അന്ന്. കല്യാണത്തിന് തിരക്കായതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മുടെ 4 പേരുടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. റിസപ്ഷന്റെ അന്നെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചതാ.
7: ഓ, ഫോട്ടോ എടുക്കാൻ അതിന് നിന്റെ റിസപ്ഷൻ വേണോന്നില്ലല്ലോ. നീ പറഞ്ഞാ മതി, ഫോട്ടോഗ്രാഫറെയൊക്കെ ഞാൻ സെറ്റാക്കാം. അല്ല, നിന്റെ കെട്ടിയോണെവിടെ?
6: രാഹുൽ പുറത്തു പോയിരിക്കാം. അതിയ, നേഹ വിളിക്കുന്നുണ്ടേ, ഞാൻ കോൺഫറൻസ് കോളിലിടട്ടെ?
7: ആ ഇട്.
8: ഹലോ, കല്യാണം കഴിഞ്ഞിട്ട് നീ തിരക്കിലാണല്ലോ മാളു.
6: എടി, ദീയാണ്, അവളുണ്ട് ലൈനിൽ. ഗൗരിയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവളെ കൂടി ആഡ് ചെയ്യായിരുന്നു.
8: ആ, ദീയായിരുന്നോ? ഞാൻ വിചാരിച്ചു നിന്റെ ശല്യക്കാരൻ ബോസാണെന്ന്.
7: ഏ, അയാളുടെ ശല്യം തീർന്നില്ലേ?
8: അതങ്ങനെ തീരുമെന്നൊന്നും തോന്നുന്നില്ല മോളെ. ഇവള് 3 ആഴ്ച കൊടുത്ത ലീവ് അയാൾ 2 ആഴ്ചയാക്കി കുറച്ചിട്ടാ അപ്രൂവ് ചെയ്തത്.
7: മുൻപത്തെ പോലെ ഉപദ്രവം ഉണ്ടോ മാളു? നീ രാഹുലിനോട് അയാളുടെ കാര്യം പറഞ്ഞില്ലേ?
6: രാഹുലിനോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞാലെങ്കിൽ അയാളുടെ ശല്യത്തിനൊരു കുറവുണ്ടാവുമെന്ന ഞാൻ വിചാരിച്ചെ. ഇതിപ്പോ അയാൾക്ക് പകയായതുപോലെയുണ്ട്.
8: എന്റെ അഭിപ്രായത്തിൽ നീ രാഹുലിനോട് അയാൾ അയച്ച മെസ്സേജ് അടക്കം കാണിച്ചു കൊടുത്ത് പറയണം. പിന്നെ എല്ലാം രാഹുൽ നോക്കിക്കോളും. നല്ല തല്ലി കൊള്ളാത്തതിന്റെ കേടാ ഇവനൊക്കെ. ആഭാസൻ.
7: ഏ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചെയ്യുന്നേ. നിന്റെ ഓഫീസിലെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പരാതി കൊടുക്ക്. അതില്ലാന്നുണ്ടെങ്കിൽ ഷീ ബോക്സിൽ കംപ്ലയിന്റ് ചെയ്യ്. 90 ദിവസത്തിനകം അന്വേഷണം ഉണ്ടാകും.
6: എടി, ഈ ലീവ് വെട്ടിക്കുറച്ച കാര്യമൊക്കെ പറഞ്ഞ് പോഷ് കേസ് കൊടുക്കാൻ പറ്റുമോ?
7: ലീവ് വെട്ടിക്കുറച്ചത് മാത്രമാണ് പ്രശ്നമെങ്കിൽ പറ്റില്ല. പക്ഷേ ഇയാളത് മാത്രമല്ലല്ലോ ചെയ്തത്. നിനക്ക് വേണ്ടാത്ത മെസ്സേജ് അയച്ചില്ലേ? അതിൽ സെക്ഷ്വലി കളേർഡ് റിമാർക്സ് ഇല്ലേ?
6: അപ്പൊ ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തല്ലോ.
8: ആ, എന്നിട്ട് അതുകൊണ്ട് തീർന്നോ? പിന്നെ അയാളെ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ?
6: പക്ഷെ നേഹ, ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താ രാഹുലും വീട്ടുകാരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും?
7: ഇത് കൊള്ളാം. ശല്യം സഹിക്കുന്നത് നീ, കംപ്ലൈന്റ് കൊടുക്കുന്നത് നീ, എന്നിട്ടും നിന്നെ കുറിച്ചാണോ മോശം വിചാരിക്കുന്നത്?
8: അവള് പറഞ്ഞതിലും കാര്യമില്ലേ ദിയാ. കല്യാണം കഴിഞ്ഞ പാടെ ഇങ്ങനെയൊക്കെ പരാതി കൊടുക്കുന്നത് മോശമല്ലേ?
7: ഓ, ഇവളുമാരെയൊക്കെ എന്ത് ചെയ്യണമെന്നാ. എടി, പരാതി കൊടുക്കുന്നത് മോശമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരാളെ ഉപദ്രവിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം നേടാനായിട്ടുള്ള കള്ളപ്പരാതി കൊടുക്കുമ്പോ. ഇതിപ്പോ ജെനുവിൻ കേസല്ലേ?
6: ശേ, അന്നേ കംപ്ലൈന്റ് കൊടുത്താ മതിയായിരുന്നു. ഇതിപ്പോ രാഹുലും വീട്ടുകാരും ഏത് സെൻസിലെടുക്കുമെന്ന് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്.
8: നീ ഒരു കാര്യം ചെയ്, രാഹുലിനോട് കാര്യങ്ങൾ പറ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തിട്ട് വീട്ടുകാരോട് സംസാരിക്ക്.
7: അധികം വൈകിക്കണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓഫീസിൽ നിനക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പല്ലേ?
6: അത് കുഴപ്പമില്ല.
8: ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു ഓഫീസായതുകൊണ്ട് ഇവക്ക് പരാതിയൊക്കെ കൊടുക്കാം. ഈ കടയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാ അവരെന്ത് ചെയ്യും?
7: അവർക്ക് ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പരാതി കൊടുക്കാം. 10-ൽ താഴെ ജോലിക്കാരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അതും ഇല്ലെന്നാണെങ്കിലേ പോലീസിൽ പരാതി കൊടുക്കാലോ.
8: അതുണ്ട്, പക്ഷേ പിന്നെ അവിടെ ജോലി തുടരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ?
7: അത് ശരിയാണ്.
6: ദിയ, നേഹ, രാഹുൽ പുറത്തുപോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇക്കാര്യം ഒന്ന് സംസാരിക്കട്ടെ, പിന്നെ വിളിക്കാം. ഉള്ളത് പറയാം.
9: രചന ഐശ്വര്യ. ശബ്ദം നൽകിയവർ രഞ്ജിനി എം ആർ, സെവിൽ ജിഹാൻ, സൗമ്യ ജീവി.
10: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഇനി കേൾക്കാം തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. കൈതപ്രത്തിന്റെ രചന സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ.

തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി സൗമ്യ രാമകൃഷ്ണനും ദേവദത്ത് ബിജ്ബാലും പാടിയത്. രചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: പ്രധാന വാർത്തകൾക്കും അറിയിപ്പിനും ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ

ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് മന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് ഗതാഗത മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തം. തിരുവനന്തപുരത്ത് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം, ഡോക്ടർ ഒ പി റിജി റാണിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധ ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത, ആലാപനം അനഘശ്രീ, ഉദയഗീതം എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:50 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 34 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര, വേൾഡ് നോ ടൊബാക്കോ ഡേ, ലോക പുകയില ഇല്ലാ ദിനം, ഡോക്ടർ ശാരദാ നമ്പി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി, 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരി പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കണ്ടതും കേട്ടതും, 5:45 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയോടനുബന്ധിച്ചുള്ള പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ, പാവനാശം അശോക് മണി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 58.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക്കും സംഘവും പാടിയത്, ഗാനരചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: രാത്രി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചട്ടക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണ് ഇനി. രചന രാജീവ് ആലുങ്കൽ, എം ജയചന്ദ്രന്റെ സംഗീതം.

സമയം 6 മണി കഴിഞ്ഞ 20 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം ചിത്രപാടിയ ഗാനം.

0: സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിലെത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50 ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. ഇനി ഷാഫി കൊല്ലം പാടിയ ഒരു ഗാനം.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: സന്ധ്യാഗീതത്തിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയതാണ്.

0: വയലും വീടും.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നത് കടലിൽ കല്ലെറിയും പോലെ എളുപ്പമാണ്. പക്ഷേ അതെത്ര ആഴത്തിൽ ചെന്നു എന്നളക്കുവാൻ സാധ്യമല്ല. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്.
3: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് മൂന്നാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
2: ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്. ചോദ്യമിതാണ്: തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഇതിന്റെ ശരിയുത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. രാസ കീടനാശിനി പ്രയോഗം പരിസ്ഥിതിക്കും സമൂഹത്തിനും എത്രമാത്രം ആഘാതം സൃഷ്ടിക്കുന്നു എന്നത് നാം തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെയാണ് ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യം ശ്രദ്ധേയമാകുന്നതും. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താത്ത ഇത്തരം കീടനിയന്ത്രണോപാധികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മിത്രാണുജീവികളാണ്. ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ OP റെജി റാണിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
4: മേളം പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ജൈവ ജീവാണു കീടനാശിനികളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇത് എന്തുവാണ്?
5: ജൈവ കീടനാശിനികൾ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവനുള്ള വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണത്തെയാണ് ജൈവ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് മിത്ര ജീവികളാകാം, അല്ലെങ്കിൽ മിത്ര അണുക്കളാകാം, അതായത് മൈക്രോബിയൽസ്, അതുപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാകാം. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് സസ്യാധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ആകാം.
4: അപ്പൊ ഇതിന്റെ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്?
5: ഇപ്പോൾ കർഷകരെല്ലാം ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട്, അതായത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്

0: ഒന്ന്, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ഒരു കീടനിയന്ത്രണ മാർഗമാണ് ജൈവ കീടനിയന്ത്രണ മാർഗം.
1: പക്ഷെ ഇതിന്റെ ഒരു പക്ഷം നോക്കുമ്പം നമ്മൾ രാസ കീടനാശിനികൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട്സ് എളുപ്പം കിട്ടും, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ചിലപ്പം കർഷകർ അതിനെ കണക്ക് കൂട്ടാറുണ്ട്.
0: തീർച്ചയായും, കാരണം ഒരു കർഷകൻ രാസ കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നു. കാരണം കീടങ്ങൾ ചത്ത് വീഴുന്നതായും ഒക്കെ കാണാൻ കഴിയും. പക്ഷെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ജീവാണുവിന് ഒരു കീടത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കി അതിനെ നാശം വരുത്താൻ കുറച്ചുകൂടി സമയം എടുക്കുകയും നേരെ മറിച്ച് അത് കർഷകന് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കാതെയും പോകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് ശീലിച്ച് അത് ബോധ്യപ്പെട്ടവർക്കല്ലാതെ അതിനെക്കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാകാതെ പോകുന്നത്.
1: പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പ്രകൃതിയിൽ നമ്മൾ ഒരു കാര്യത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ഒന്ന് മാനേജ് ചെയ്തു പോകണം.
0: അതെ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നിനെയും. അപ്പോൾ ജൈവിക കീടനിയന്ത്രണത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഒരു കീടനിയന്ത്രണ ഉപാധിയും ഉപയോഗിച്ച് ഒരു ജീവിയെയും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ആ കീടത്തിനെ അപ്പാടെ തുടച്ചു മാറ്റാൻ കഴിയുന്ന, നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കെമിക്കൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ തന്നെ അതിനെ പ്രതിരോധ ശേഷി ആർജിക്കുകയും അത് ക്രമാതീതമായി പെറ്റുവരികയും ചെയ്യും. അതുകൊണ്ടാണ് കർഷകർക്ക് ഉപയോഗിച്ച കീടനാശിനികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം കടന്നുകൂടുകയും ചെയ്യുന്നത്.
1: നമ്മൾ പറയാറുണ്ടല്ലോ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ.
0: എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, അതായത് ഒരു വിളയിൽ എത്ര കീടങ്ങളെ കണ്ടാൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കണം, ഇതൊന്നും ആരും ഇപ്പം നോക്കാറില്ല. എന്നാൽ പോലും അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഒരു ലെവൽ വരെ ആ വിളയ്ക്ക് അതിനെ താങ്ങാൻ കഴിയും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ആ ഒരു പോപ്പുലേഷൻ താങ്ങാൻ കഴിയും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കണം. കീടനാശിനി എന്ന് പറയുമ്പോൾ രാസകീടനാശിനി മാത്രമല്ല ജൈവ കീടനാശിനിയും ആകാം.
1: അപ്പൊ ഈ ജൈവ കീടനാശിനികള് ഇതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ്
0: ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ജീവനുള്ള പ്രാണികളാകാം, അതിനെ നമ്മൾ മിത്ര പ്രാണികൾ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രൈക്കോ കാർഡുകൾ, അതൊരു മിത്ര പരാദത്തിന്റെ മുട്ടക്കാർഡാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അത് നെൽകൃഷിയിലും ഏലം കുരുമുളക് അങ്ങനത്തെ കൃഷികളിലും ഇന്ന് വ്യാപകമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതൊരു ഇനം എന്ന് പറയുന്നത് മൈക്രോബിയൽസ്, അതായത് മിത്ര ജീവാണുക്കൾ, ബാക്ടീരിയകളാകാം, വൈറസ് അല്ലെങ്കിൽ ഫംഗസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ജൈവ കീടനാശിനിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ
1: ജൈവ കൃഷിയിലും
0: അനുവദനീയമായ ഒരു ഉപാധിയാണ് ഫെറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണം, അതായത് ഫെറമോൺ കെണികൾ ഉപയോഗിച്ചിട്ട് ഉള്ള കീടനിയന്ത്രണം. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാം. ഇത് കൂടാതെ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികളുണ്ട്, മറ്റ് ഒരുപാട് സസ്യങ്ങളിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സത്തുകൾ ഇന്ന് കീടനാശിനികളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: മേഡം, നമ്മുടെ കർഷകർ ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഏറ്റവും പോപ്പുലറായ, ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഈ ജൈവ നിയന്ത്രണ വിധികൾ ഏതൊക്കെയാണ്?
0: ഇന്ന് കർഷകർക്കെല്ലാം തന്നെ അറിയുന്ന ഒന്ന് രണ്ട് മിത്ര അണുക്കളാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ, ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിൾ. ഇത് രണ്ടും സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് വിളകളിൽ ഉണ്ടാകുന്ന വിവിധ ഇനം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മറ്റു ഇനങ്ങളായ മെറ്റാറൈസിയം അനൈസോപ്ലിയെ, നമുക്ക് കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാനായിട്ട് വളക്കുഴിയിലും മറ്റും ഉപയോഗിക്കുന്ന മെറ്റാറൈസിയം ഇന്ന് ഏവർക്കും പരിചിതമാണ്. അതുപോലെ പച്ചക്കറിയിലും വാഴയിലും ഒക്കെ കാണുന്ന ഇലദീനി പുഴുക്കളും അവയെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ബിവേറിയ ബസിയാന, ഇതും ഇന്ന് കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മറ്റൊരിനമായ ലക്കാനിസീരിയം, ഇതുപയോഗിച്ച് നമുക്ക് വിളകളിലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ മണ്ണിൽ കാണുന്ന നിമാവിരകൾക്കെതിരെ പെസിലോമൈസിസ് എന്ന് പറയുന്ന മിത്രകുമിൾ ഉപയോഗിക്കാം. ഇങ്ങനെ വിവിധ ഇനം മിത്ര ജീവാണുക്കൾ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളാണ് ഇതൊക്കെ.
1: മേഡം, ആദ്യം നമ്മൾ ട്രൈക്കോഡെർമയെ പറ്റി സംസാരിച്ചാൽ, മേഡം സൂചിപ്പിച്ച മാതിരി ഇത് നമ്മുടെ ഒരു മിത്ര കുമിളാണല്ലോ, അപ്പൊ ഇതിന്റെ ഉപയോഗ രീതികൾ എങ്ങനെയാ, ഇത് എങ്ങനെയാ നമുക്ക് ലഭ്യമാവുന്നത്?
0: ട്രൈക്കോഡെർമ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് പൊടി രൂപത്തിലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡെർമ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. അതായത് 9 ഭാഗം ചാണകം, 1 ഭാഗം വേപ്പിൻ പിണ്ണാക്ക്, അതിന്റെ കൂടെ 100 ഗ്രാം ട്രൈക്കോഡെർമയും കൂടി മിക്സ് ചെയ്ത് 2 ആഴ്ച വെച്ച് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഈർപ്പം കൊടുക്കുകയും ഇടയ്ക്കൊന്ന് അത്

0: ഇളക്കി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ട്രൈക്കോഡെർമ
1: ഇതിന്റെ അകത്ത്
0: മൾട്ടിപ്ലൈ
1: ചെയ്യും.
0: അങ്ങനെ വളർത്തിയെടുത്ത മിശ്രിതമാണ് നമ്മൾ ചെടികളുടെ ചോട്ടില്
1: മണ്ണിൽ
0: കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരുവിധം നമ്മുടെ ചെടികളെ ബാധിക്കുന്ന രോഗാണുക്കൾ,
1: മണ്ണിൽ നിന്ന് വരുന്ന
0: രോഗാണുക്കളും മറ്റു രോഗാണുക്കളും അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ആർജിക്കാനും അല്ലെങ്കിൽ വിളകൾക്ക് അത് ഈ രോഗാണുക്കൾക്കെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കാനും അതേപോലെ മണ്ണിൽ കാണുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനും ട്രൈക്കോഡെർമയ്ക്ക് കഴിയും.
1: സ്യൂഡോമോണാസിന്റെയും ഇതേ സെയിം റോൾ ആണ്.
0: സ്യൂഡോമോണാസ് ഒരു ബാക്ടീരിയ ആണെന്നേ ഉള്ളൂ. ഇതും നമുക്ക് മണ്ണിലും ചെടിയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ട്രൈക്കോഡെർമ നമ്മൾ മണ്ണിൽ ചേർത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ചെടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം.
1: അതിന്
0: പ്രിപ്പറേഷൻ നേരത്തെ ആവശ്യമില്ല.
1: ആവശ്യമില്ല.
0: റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം.
1: ഈ സ്യൂഡോമോണാസ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ എത്ര ഇതിലാ ഡൈല്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി
0: നോർമലി അതിന്റെ ഡോസ് 20 ഗ്രാം ഒരു ലിറ്റർ, അതായത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം.
1: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല.
0: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല. സോയിൽ ആപ്ലിക്കേഷനാണ് അത്, അല്ലെങ്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം.
1: ഇത് പച്ചക്കറിക്കും മറ്റേതേമാതിരിയുള്ള
0: എല്ലാ വിളകൾക്കും നമുക്ക് ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ഉപയോഗിക്കാം. എക്കണോമിക്കലാണ് എല്ലാ കർഷകരും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസ്. ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുക്കാമെന്നും സ്യൂഡോമോണാസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നും. അതൊരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാറ്റിക് മെഷർ, മുൻകരുതൽ എന്ന രീതിയിലാണ് കർഷകരത് ഉപയോഗിച്ചു വരുന്നത്. നേരെ മറിച്ച് ഒരു രോഗം മൂർച്ഛിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ട്രൈക്കോഡെർമയോ സ്യൂഡോമോണാസോ കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും.
1: അത് മാഡം പറഞ്ഞ മാതിരി രണ്ടും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആ സമയത്ത് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ മാഡം അത് കഴിഞ്ഞിട്ട് സൂചിപ്പിച്ചത് ബവേരിയ മാതിരിയുള്ള
0: കീടങ്ങൾക്കെതിരെ
1: യൂസ് ചെയ്യുന്ന
0: ബവേരിയ എന്ന് പറയുന്നത് നമ്മുടെ കീടങ്ങളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾ. നമുക്ക് കാണാമല്ലോ ഇലയുടെ മുകളിലിരുന്ന് ഇല കരണ്ട് തിന്നുന്ന പുഴുക്കൾ, പടവലം, ചീര, അതുപോലെയുള്ള പച്ചക്കറി വിളകളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾക്കെതിരെയാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്കത് കണ്ടിട്ടുള്ളത്. ഇത് ഉപയോഗിക്കാനും 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. മിത്രകുമിളുകൾ ഉപയോഗിക്കുമ്പോൾ, അതായത് സ്പ്രേ ചെയ്യുന്ന അവസരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതികഠിനമായ സൂര്യപ്രകാശമേറ്റ് ഈ വിത്ത്, അതായത് ഈ ഫംഗസിന്റെ സ്പോറുകൾ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്രകുമിള് പലർക്കും അറിയുന്നത് അത് ചാണകക്കുഴിയിൽ ഉപയോഗിക്കാനുള്ള കൊമ്പൻചെല്ലിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മിത്ര കുമിളായിട്ടാണ്. ഇത് കൂടാതെ ഇത് നമുക്ക് മറ്റ് മിത്ര കുമിളുകൾ സ്പ്രേ ചെയ്യുന്ന പോലെ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ കാണുന്ന വണ്ടിനത്തിൽപ്പെട്ട കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. ഇപ്പൊ ഏതൊരു മിത്രാണ് നമ്മൾ ഉപയോഗിച്ചാലും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ച്
1: ഉപയോഗിക്കാം.
0: അതൊരു റെഗുലർ രീതിയിൽ, അതായത് രണ്ടാഴ്ച ഇടവിട്ട് നമ്മൾ സ്യൂഡോമോണാസ് ആയാലും വിവേറിയ മെറ്റാറൈസം ഇങ്ങനത്തെ മിത്ര ജീവാണുക്കൾ ഉപയോഗിക്കുമ്പോൾ രണ്ടാഴ്ച ഇടവിട്ടുള്ള ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വിവേറിയ മെറ്റാറൈസിയും കൂടാതെ മറ്റൊരു ഇനമാണ് അല്ലെങ്കിൽ സ്പീഷീസാണ് ലക്കാനിസീലിയം. കർഷകർക്ക് കൂടുതലും ഇത് അറിയുന്നത് വെർട്ടിസീലിയം എന്ന പേരാണ്, പക്ഷേ അതിന്റെ പുതിയ പേര് ലക്കാനിസീലിയം എന്നാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലതീനി പുഴുക്കൾക്കോ വണ്ടുകൾക്കോ അല്ല, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞകൾ, വെള്ളീച്ചകൾ, ശൽക്ക കീടങ്ങൾ ഇങ്ങനെയുള്ള ഇലയുടെ അടിവശം കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഈ ലക്കാനിസീലിയം എന്ന് പറയുന്ന മിത്രകുമിൾ ഉപയോഗിക്കേണ്ടത്. അതും 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ ഇലയ്ക്കടിയിലും ഇലയുടെ ഇടുക്കുകളിലും ഒക്കെ നന്നായി നനയുന്ന രീതിയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
1: മേഡം, ഇവിടെ ഒരു സംശയം വരുന്നെന്ന് പറഞ്ഞാൽ ഒന്നിലധികം കീടങ്ങൾ നമ്മുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ ഈ മിത്രക്കുമിള് അല്ലെങ്കിൽ ബാക്ടീരിയ ഇതിനെയൊക്കെ ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് യൂസ് ചെയ്യണം?
0: അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ അത് വളർത്തിയെടുക്കുന്ന അവസരത്തിൽ അത് ഒരുമിച്ച് വളർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം ഒന്ന് മറ്റേതിന്റെ വളർച്ചയെ ബാധിക്കും. പക്ഷെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ എന്റെ ഒരു കൃഷിയിടത്തില് എനിക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുമുണ്ട്, അതേസമയം വണ്ടിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും മെറ്റാറൈസിയവും ലക്കാനിസീലിയവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
1: മിക്സ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മറ്റേത് സ്പ്രേ ചെയ്ത,
0: അങ്ങനെ ആയാലും
1: പ്രശ്നങ്ങളൊന്നും
0: ഇല്ല, ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഒന്നിച്ചില്ല,
0: നമുക്കത് രാസവസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ.
1: ഇത് ചെയ്യാം.
0: രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ചില അവസരങ്ങൾ വരും. എന്നുവെച്ചാല് നമ്മള്

0: ഒരു കീടത്തിനെ ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിച്ച് വരുന്ന അവസരത്തിൽ മറ്റൊരു കീടം പെറ്റുവരികയും അതിന് ഒരു ജൈവിക കീടനിയന്ത്രണ മാർഗം ഇല്ല എന്നുള്ളൊരു അവസരം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസകീടനാശിനികൾ അത്യന്താപേക്ഷിതമാവും. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു 10 ദിവസത്തെ ഇടവേള കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക്
1: ജൈവ
0: കീടനാശിനി ഉപയോഗിക്കും.
1: മേഡം, വിത്ത് പരിചരിക്കുന്നതിന് വേണ്ടിയും ഈ ജൈവ കീടനാശിനികളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
0: സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് റൈസോബിയം പോലുള്ള ഫംഗസുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള
1: ട്രൈക്കോഡെർമ ഒന്നും അതിനുവേണ്ടി യൂസ് ചെയ്യാറില്ല. ഇപ്പം
0: സ്യൂഡോമോണാസ് സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണാസ് അത് ജസ്റ്റ് ഒരു 10 ഗ്രാം വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ വിത്ത് കുതിർക്കുന്നു, നടുന്നു. അതിലൊന്നും നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യാൻ
1: പാടില്ല. നമ്മൾ ഈ ഫെറമോൺ ട്രാപ്സിനെ പറ്റി മാഡം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാം. ഫെറമോൺ കെണികൾ,
0: ഫെറമോൺ കെണികളുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫെറമോൺ ആണ്. ഇത് ഒരു പെൺശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആൺ ശലഭത്തെ ആയിരിക്കും അട്രാക്ട് ചെയ്യുക. അതിനെ നമ്മൾ സെക്സ് ഫെറമോൺ എന്ന് പറയും. ഇത് കൂടാതെ അഗ്രിഗേഷൻ ഫെറമോൺ ഉണ്ട്. അതായത് ആ ഫെറമോൺ ഉപയോഗിക്കുമ്പം കീടങ്ങളുടെ ആൺ ശലഭങ്ങളും പെൺശലഭങ്ങളും അതിലോട്ട് ആകർഷിക്കപ്പെടും. ഇങ്ങനെ 2 തരം ഫെറമോൺ ട്രാപ്പുകളാണ് നമുക്ക് ഇന്ന് വിപണിയിലുള്ളത്, അഗ്രിഗേഷൻ ഫെറമോണുകളും സെക്സ് ഫെറമോണുകളും. ഇന്ന് കർഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കെണിയാണ് മാമ്പഴ ഈച്ചക്കെണി. മാമ്പഴ ഈച്ചക്കെണി നമ്മളിപ്പോ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇത്രയും ഡിമാൻഡോടുകൂടി പോകുന്ന ഒരു കെണിയാണ് ഈ മാമ്പഴ ഈച്ചക്കെണി. അതുപോലെ തന്നെ നമുക്ക് പാവൽ, പടവലം എന്നിവയുടെ കായ്ച്ചയെ നിയന്ത്രിക്കുന്ന കായ്ച്ചക്കെണിയും ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ഫെറമോണാണ്. അത് സിന്തറ്റിക് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കീടങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള രാസ കീടനാശിനിയും അതിൽ ചേർത്തിട്ടുണ്ടാവും.
1: അപ്പോൾ ഇതിനെ നമ്മൾക്ക് ജൈവ നിയന്ത്രണ വിധിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇത് നമ്മൾ രാസകീടനാശിനിയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
0: ആ, സിന്തറ്റിക് ആയിട്ടുള്ള രാസകീടനാശിനികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് പോളിസിയിൽ ഫെറമോൺ കെണികൾ അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കെണികളിൽ രാസവസ്തു ഉണ്ടെങ്കിലും നമ്മുടെ ഉൽപ്പാദനവുമായിട്ട് അതിന് യാതൊരു കോൺടാക്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ കൃഷിയിലും ഫെറമോൺ കെണികൾ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാം.
1: മേഡം, മിത്ര ജീവാണുക്കളും ഈ ഫെറമോൺ കെണികളും ഒഴിച്ചിട്ട് മിത്ര പ്രാണികളെ പറ്റിയും മേഡം സൂചിപ്പിച്ചായിരുന്നല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ട്രൈക്കോഗ്രാമ എന്ന് പറയുന്ന ചെറിയ കടന്തൽ വർഗത്തിൽപ്പെടുന്ന മിത്ര പ്രാണികൾ. കടന്തൽ വർഗത്തിലെന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു ഉറുമ്പിനേക്കാൾ വളരെ ചെറിയ സൈസിലുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ട്രൈക്കോ കാർഡ് എന്ന രൂപത്തിലാണ്. അതായത് ട്രൈക്കോഗ്രാമയുടെ മുട്ടകളാണ് കാർഡിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് കോർസീറ എന്ന് പറയുന്ന മറ്റൊരു ശലഭത്തിന്റെ മുട്ടയിൽ ഈ മിത്ര കടന്തലുകളെ കൊണ്ട് മുട്ടയിടിയിപ്പിച്ച്, അതായത് പരാദീകരിച്ച് മുട്ടകളാണ് കാർഡിന്റെ രൂപത്തിൽ കർഷകർക്ക് ഉപയോഗിക്കാൻ എളുപ്പം ആകട്ടെ എന്നുള്ള രീതിയിൽ കാർഡായിട്ടാണ് നമ്മളത് ഇന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഇതും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ബയോ കൺട്രോൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അതായത് വെള്ളാണിക്കര, തൃശ്ശൂർ വെള്ളാണിക്കര ഉള്ള ബയോ കൺട്രോൾ ലാബിലും കാർഷിക കോളേജ് വെള്ളായണിയിലെ ബയോ കൺട്രോൾ ലാബിലും ഇന്ന് ട്രൈക്കോ കാർഡുകൾ ലഭ്യമാണ്.
1: ഈ ട്രൈക്കോ കാർഡ് നമ്മുടെ നെല്ലിൽ സ്റ്റെംബോററിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നല്ലേ?
0: അതെ, ട്രൈക്കോ കാർഡ് നമുക്കറിയുന്നത് നെല്ലിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു മിത്ര പ്രാണി എന്നാണ്. നെല്ലിലെ തണ്ടുതുരപ്പൻ പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്ന് പറയുന്ന കാർഡും, നെല്ലിന്റെ തന്നെ ഓലചുരുട്ടി പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ കിലോണിസ് എന്ന് പറഞ്ഞ ഇനവുമാണ് നമ്മൾ വ്യാപകമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പൈസ് ക്രോപ്സ് ആയ ഏലം, കുരുമുളക് എന്നിവയിലും ഇപ്പോൾ ട്രൈക്കോ കാർഡ് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ സ്പൈസസ് ബോർഡിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഏകദേശം 1 വർഷം 30 ഏക്കറോളം ഏലത്തോട്ടങ്ങളിൽ ട്രൈക്കോ കാർഡുകൾ ഉൽപ്പാദിപ്പിച്ച് വെള്ളാണി കാർഷിക കോളേജിലെ ബയോ കൺട്രോൾ ലാബിൽ നിന്നും അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുമൂലം നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സ്പൈസസ് എക്സ്പോർട്ടില് അവർക്ക് കീടനാശിനികൾ കാരണം റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കീടനാശിനിയുടെ ഉപയോഗം, ഏലത്തോട്ടങ്ങളിലെ കീടനാശിനികളുടെ ഉപയോഗം ഈ കാർഡ് ഉപയോഗിക്കുന്നവര് വളരെ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ്. ഏലത്തിന്റെ തണ്ട് തുരക്കുന്ന പുഴു, അതിനെതിരെ ഇത് വളരെ ഗുണം ചെയ്യുന്നു എന്നാണ് ഉപയോഗിക്കുന്ന കർഷകരും പറയുന്നത്. പിന്നെ നമുക്ക് പച്ചക്കറി വിളകളിലും ഉപയോഗിക്കാം. വഴുതനയുടെ തണ്ട് തുരപ്പൻ പുഴു, വെണ്ടയുടെ കായതുരപ്പൻ പുഴു, അതുപോലെ നമുക്ക് കറിവേപ്പിൽ കാണുന്ന പുഴുക്കള്, ഇതിനൊക്കെ എതിരെ നമുക്ക് ഈ ട്രൈക്കോഗ്രാമ കീലോൺ

0: മിസ് എന്ന് പറയുന്ന മുട്ടക്കാർഡ് ഉപയോഗിക്കാം.
1: ജൈവജീവാണു കീടനാശിനികളെ പറ്റിയും ഇതിന്റെ ഉപയോഗത്തെ പറ്റിയും വളരെ വിശദീകരിച്ചു വേണം നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചു വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഒ പി റെജി റാണിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: മുതിര. നിത്യജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ മുതിര ഉപയോഗിക്കാറുണ്ട്. മുതിരയിൽ ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുതിരയുടെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും. മുതിരയുടെ പേസ്റ്റ് ഇളം ചൂടോടെ നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീരും വേദനയും കുറയുന്നതായി കാണാൻ പറ്റും. മുതിര പൊടിച്ച് അതുകൊണ്ട് ഒരു കിഴികെട്ടി വേദനയുള്ള സന്ധികളിൽ ചൂടേൽപ്പിക്കുന്നത് വേദന കുറയുന്നതിന് കാരണമാകുന്നു. അതുപോലെ മുതിര തിളപ്പിച്ച് സൂപ്പ് പോലെയാക്കി ഉപയോഗിക്കുന്നത് വൃക്കയിലെ കല്ല്, മൂത്രതടസ്സം, മൂത്രസഞ്ചിയിലുണ്ടാകുന്ന കല്ല്, വേദനയോടു കൂടിയ മൂത്രസ്തംഭനം എന്നിവ കുറയുന്നതിന് കാരണമാകുന്നു. സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ തകരാറുകൾക്ക് ശാശ്വത പരിഹാരം മുതിര ഉപയോഗം കൊണ്ട് ലഭിക്കുന്നു. ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം തന്നെയാണ് മുതിര. കൃമി, ശുഷ്കാർശസ്, മലബന്ധം എന്നിവയുള്ള വ്യക്തികൾ മുതിരയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ വക രോഗങ്ങൾ ഉള്ളവരിൽ മുതിര ഉപയോഗിക്കുമ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM.

0: ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം: കൃഷിസ്ഥലത്തിന്റെ 30, 60, 90 സെന്റിമീറ്റർ ആഴത്തിൽ 3 മണ്ണ് സാമ്പിളുകളാണ് ശേഖരിക്കേണ്ടത്. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിനുവേണ്ടി സുജാത മോഹൻ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം നൽകിയത് രാഹുൽ രാജ്.

തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ശരത്.

ഇനി കേൾക്കാം തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203

0: 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൺസൂൺ മാംഗോസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാലും ജേക്സ് ബിജോയും പാടിയ ഗാനം കേൾക്കാം. രചന മനോജ് കുരൂർ, സംഗീതം ജേക്സ് ബിജോയ്.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം പുനഃക്രമീകരിച്ചു. June 1 സമ്മേളനം ഇല്ല. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി BD സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ.എൽ. ശ്രീറാം.

ഇനി കേൾക്കാം ഒ എൻ വി കുറുപ്പ് രചിച്ച് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടി ഗാനം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

0: ONV കുറിപ്പ് രചിച്ച് SP വെങ്കടേഷ് സംഗീതം നൽകി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം തുടർ കഥ.
1: മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ?

0: അനന്തപുരി FM-ന്റെ ശാസ്ത്രീയ സംഗീത പരിപാടിയായ സംഗീതസുധ ആരംഭിക്കുന്നു.
1: സംഗീതസുധ. ഇപ്പോൾ ചിറ്റൂർ സുബ്രഹ്മണ്യ പിള്ള പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം നടനാരായണീ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ആദ്യതാളം

അടുത്തതായി ദേവാദി ദേവ എന്ന കൃതി കേൾക്കാം. രാഗം സിന്ധു രാമക്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ത് ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള പാടിയ കൃതികൾ. ഇനി ദർശനമോ എന്ന കൃതികൾക്കാം. രാഗം നാരായണഗൌള, ചമ്പതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

മകരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദ

ഹരിദരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി

0: ഇതുവരെ കേട്ടത് ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള പാടിയ കൃതികൾ.
1: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 10:30. പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം സർവേക്കല്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

നിശാസുരഭിയിലെ അടുത്ത ഗാനം കളക്ടർ മാലതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

നിശാസുരഭിയിലെ അടുത്ത ഗാനം ലോറ നീ എവിടെ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: സമയം 11 മണി. കേൾക്കാം സുഭാഷിതം, ഡോക്ടർ MS ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചത്.
1: ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം, പ്രണതോസ്മി സദാശിവം. മംഗളരൂപനും മംഗളം വരുത്തുന്നവനും ശാന്തിസ്വരൂപനും മംഗലാത്മാവും പരമസുഖരൂപിയും മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നവനുമായ സദാശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം. വിവിധ മതങ്ങളെന്ന ഒരാശയം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഭക്തിയുടെ നിറവിൽ ആലപിച്ചിരുന്ന ശ്ലോകങ്ങൾ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അപരിമിതമായ സന്തുഷ്ടി കണ്ടെത്തണമെന്ന ചോദനയോടെ ആത്മസാക്ഷാത്കാരത്തിനായി ആയിരുന്നു ഭാരതീയർ ആവിഷ്കരിച്ചിരുന്നത്. ഇവിടെ വർഗമത ജാതിഭേദങ്ങൾ ഒന്നുമില്ലായിരുന്നു. പരാശയം കൂടാതെ ഒരു വ്യക്തിക്ക് അല്ലലില്ലാത്ത പരമമായ സന്തുഷ്ടിയുടെ സർഗസ്ഥിതി വരുത്തുകയാണ് പ്രാർത്ഥന ലക്ഷ്യമാക്കിയിരുന്നത്. അങ്ങനെയാണ് സത്യാന്വേഷിയായ ഒരു വ്യക്തിക്ക് തന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് വഴികാട്ടുന്ന ചിരപുരാതനമായ യോഗശാസ്ത്രം പതഞ്ജലി മഹർഷി സമാഹരിച്ചത്. മനസ്സിന്റെ വികാസത്തിനും ചിട്ടപ്പെടുത്തലിനും വഴിയൊരുക്കി അതിബോധാവസ്ഥയുടെ ആത്യന്തിക സത്യത്തിലെത്തുക എന്ന ലക്ഷ്യമാണ് യോഗാഭ്യാസത്തിനുള്ളത്. മനഃശാസ്ത്രത്തിന്റെ ഒരു പഠനമാണിതെന്ന് പറയാമെങ്കിലും പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ മനോരോഗങ്ങളെയോ മനസ്സിന്റെ ഭീതികളെയോ അല്ല പഠന വിഷയമാക്കുന്നത്. ശരീരവും മനസ്സും രോഗവിമുക്തമാക്കി നിലനിർത്തുകയും മനഃശക്തിയുടെ കലവറ അത്ഭുതകരമായ സിദ്ധികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ ആണ് ആചാര്യൻ വിശകലനം ചെയ്യുന്നത്. അങ്ങനെ മനസ്സിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള തലങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നത തലത്തിലുള്ള മുക്തി, പരിപൂർണമായ മോചനം എന്ന അവസ്ഥയിലേക്ക് ഉപാസകനെ അത് ഉയർത്തുന്നു. അഥ യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് യോഗസൂത്രങ്ങൾ ആരംഭിക്കുന്നു. സാധാരണഗതിയിലുള്ള മനുഷ്യജീവിതം പൊതുവെ മടുപ്പിക്കുന്നതും ആഗ്രഹങ്ങൾ എത്രയൊക്കെ നിറവേറ്റിയാലും മതിവരാത്തതും തൃപ്തി തരാത്തതുമാണെന്നും അഹന്തയുടെ കളികൾ അർത്ഥശൂന്യമെന്നും യഥാർത്ഥ സുഖലബ്ധിക്ക് ആത്യന്തികമായ ഒരു സത്യത്തെ തേടി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂവെന്നും ബോധ്യമായ ഒരു മനുഷ്യന് മാത്രമേ യോഗാനുശാസനത്തിന് അർഹത വരൂ. യോഗ എന്നാൽ ചിത്തവൃത്തികളെ, മനസ്സിന്റെ ഒടുങ്ങാത്ത ചാഞ്ചാട്ടങ്ങളെ, ചിന്തയുടെ തീരാത്ത ഒഴുക്കിനെ ഒതുക്കി നിശ്ചലമാക്കുകയാണ്. ഇതിന് ലോകകാര്യങ്ങളിൽ പരിമിതമായ താൽപര്യം മാത്രം വച്ചു പുലർത്തുകയും നിഷ്പ്രയോജനങ്ങളായ ചിന്തകളെ അകറ്റാനും പുറന്തള്ളാനും ശീലിക്കുകയും വേണ്ടിവരുന്നു. അഷ്ടാംഗയോഗം 8 ഭാഗങ്ങളുള്ള ഒരു പഠന പ്രക്രിയയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു. യമനിയമങ്ങളും ആസന പ്രാണായാമങ്ങളും അതിന്റെ ഭാഗമാണ്. തുടർന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അടുത്ത 4 പടികളും വരുന്നു. അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം എന്നിവ യമങ്ങളാണ്. യമങ്ങൾ ശരീരത്തിനും അഹങ്കാരത്തിനും അമിത ലാളന അനുവദിക്കുന്നില്ല, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വഴി തുറക്കുന്നില്ല. തനിക്കില്ലാത്ത അന്യന്റെ വസ്തുക്കൾ കൊതിക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ അനുവദിക്കുന്നു.

0: ഇന്നില്ല. ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത് പരമാത്മബോധത്തെ ഉണർത്താൻ സഹായിക്കുന്നു. നിയമങ്ങൾ ഉൾക്കൊള്ളുന്നത് കർക്കശമായ സന്മാർഗനിഷ്ഠ, വേദാധ്യയനം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി, തനിക്കുള്ളതിൽ പൂർണമായ സംതൃപ്തി, ഈശ്വര സമർപ്പണം എന്നിവയാണ്. യോഗാസനങ്ങൾ ശരീരത്തെ വിശ്രാന്തമാക്കുന്നതിനും വളയാതെ ഇരിക്കുന്നതിനും സ്വബോധത്തിൽ തുടരുന്നതിനും ധ്യാനാവസ്ഥയിലേക്ക് കടക്കുന്നതിനും സഹായകമാകുന്നു. പ്രാണായാമം ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുകയും സ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യവസ്തുക്കളിൽ നിന്നും വിടർത്തി തന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരമൊരുക്കുന്നു. ധാരണയെന്ന ഈ പ്രക്രിയ കൊണ്ട് പ്രാണനെ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് കേന്ദ്രീകരിക്കാൻ യോഗ സാധകന് കഴിയുന്നു. അങ്ങനെ തന്റെ ഉള്ളിൽ പൂർണമായ ബോധത്തോടെ താൻ ഉണർന്നിരിക്കുന്ന ശരീരത്തെയും ബാഹ്യലോകത്തെയും മറക്കുന്ന ഒരു സന്തുഷ്ടിയുടെ സ്ഥിതിയിൽ താനെത്തുന്നു. പുരാതന ഭാരതത്തിലെ ക്രാന്തദർശികളായ ഋഷീശ്വരന്മാർ ആധുനിക ശാസ്ത്രത്തിന് ഇനിയും എത്തിപ്പിടിക്കാൻ ആയിട്ടില്ലാത്ത നിത്യസത്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവരുടെ ദർശനം തിരുത്തപ്പെടാനാവാതെ തുടരുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം അതിന്റെ പഴയ കണ്ടുപിടുത്തങ്ങൾ വെട്ടിത്തിരുത്തിയും പുതിയവയിൽ തെറ്റുകൾ ഒഴിവാക്കാനാവാതെ വീർപ്പുമുട്ടിയും പരിതപിക്കുന്നുവെന്ന് നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ എം എസ് ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. വിവിധ ഭാരതി റിലേ.

कह दो के आ रहे हैं साहब नहा रहे हैं।

ठंडा पड़ा और पेट में आग है, गर्मा गर्म रोटियां कितना हंसी।

ಮಾದ ಮಾದ ಮಾದ ಜಮದಾನಿ.

आंखों से उजाले ढूंढ रहे तुझे लाखों दिल।

आज समझे।